ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:17. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 5, കൊല്ലവർഷം 1201 എടവം 12, 2026 മെയ് 26 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി മഹേഷ്.
2: ഭൗതിക ലോകത്തിന്റെ വളർച്ച മനുഷ്യരുടെ ചിന്തകളെയും സ്വഭാവത്തെയുമെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഭൗതിക സുഖസൗകര്യങ്ങളോടുള്ള അമിതമായ താൽപ്പര്യം അതിൻ്റെ ഉപാധിയായ പണം സമ്പാദിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ലോകത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ അതിപ്രധാനമാവുകയും ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒഴിച്ചുകൂടാൻ ആവാത്തതും ആയി തീർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്ന അടിസ്ഥാന ഘടകമായി മാറിയിരിക്കുന്നു പണവും ഭൗതിക നേട്ടങ്ങളും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഇന്ന് നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം പലപ്പോഴും നമ്മുടെ അഭിരുചിക്ക് ഇണങ്ങുന്നതാവണമെന്നില്ല, മറിച്ച് പഠനശേഷം ലഭിക്കാവുന്ന ജോലി സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ സന്തോഷപൂർവം ജീവിക്കാനാവില്ല. സന്തോഷം ആന്തരികമായി സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ വിത്തുകൾ ആത്മസമർപ്പണത്തിലും ത്യാഗത്തിലുമാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആന്തരികമായ തലത്തിൽ പരിവർത്തനം വന്നാൽ മാത്രമേ വ്യക്തിയിൽ സന്തോഷം ജനിക്കുകയുള്ളൂ. വൈയക്തിക തലത്തിൽ നിന്നും കുടുംബതലത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും അത് പകരുന്നു. സമർപ്പണമാണ് നിലനിൽപ്പിൻ്റെ ആധാരം. സമർപ്പണം ശക്തൻ്റെ മാത്രം കഴിവാണ്. ബലഹീനർ പലപ്പോഴും ആത്മസമർപ്പണത്തിൽ പരാജയപ്പെടുന്നു. മനുഷ്യൻ്റെ ആന്തരിക ചിന്തയിൽ അടിസ്ഥാനപരമായി ഈ സമർപ്പണ ബുദ്ധി ഉണ്ടാവണം. സാമൂഹ്യ നന്മ ഉദ്ഭവിക്കുന്നത് ഈ സമർപ്പണ മനോഭാവത്തിൽ നിന്നാണ്. എല്ലാ വിജയത്തിനും പിന്നിൽ ആരുടെയോ സമർപ്പണത്തിൻ്റെ ശക്തിയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ വെറും ലാഭത്തിന് വേണ്ടി മാത്രമാവരുത്. ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും അതിനുവേണ്ട വിഭവങ്ങൾ സമാഹരിക്കേണ്ടതും അത്യാവശ്യം തന്നെ. എന്നാൽ അമിതമായ സ്വാർത്ഥ ചിന്തകളാണ് ഇന്ന് നാം കാണുന്ന എല്ലാ സാമൂഹ്യ വിപത്തുകളുടെയും അടിസ്ഥാനം. സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് ഒരു പരിധിവരെ പുറത്തു വരാനും നമ്മിൽ അന്തർലീനമായ നന്മയെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് വളർന്ന നാം എന്തു തിരിച്ചു നൽകി എന്ന് സ്വയം ചോദിക്കുമ്പോൾ അവിടെ നിന്നാണ് സാമൂഹ്യ നന്മ പിറവിയെടുക്കുന്നത്. സാമൂഹ്യ നന്മയിൽ വേരൂന്നി പ്രവർത്തിച്ചിരുന്ന ശക്തയായ വനിതയായിരുന്നു മാഡം ബ്ലവാട്സ്കി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയായിരുന്ന അവർ ലോകം മുഴുവൻ യാത്ര ചെയ്യുമായിരുന്നു. ഇത്തരം യാത്രകളിൽ ധാരാളം ബാഗുകൾ കൊണ്ടു നടക്കുന്ന അസാധാരണമായൊരു ശീലം അവർക്കുണ്ടായിരുന്നു. ഈ ബാഗുകൾ നിറയെ പൂച്ചെടികളുടെ വിത്തുകളായിരുന്നു. അവർ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടവിട്ട് ഈ വിത്തുകൾ ജനലിലൂടെ പുറത്തേക്ക്

0: ക്ക് വിതറും. ആയിരക്കണക്കിന് നാഴികകളോളം അവരിത് ചെയ്തുകൊണ്ടേയിരുന്നു. സഹയാത്രികർ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. പൂക്കളുടെ വിത്തുകൾ വിതറുകയാണ്. മഴക്കാലം വരുമ്പോൾ അവ താനേ വളർന്ന് പൂത്തു നിൽക്കും. അവിടം ഒരു പൂന്തോട്ടമാകും. പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കും. ചെറിയ കിളികൾ പാറി നടക്കും. അവിടം മുഴുവൻ സുഗന്ധം നിറയും. അത് മനോഹരമായൊരു കാഴ്ചയായി മാറും. അത് കാണുന്ന അനേകായിരം യാത്രക്കാർക്ക് സന്തോഷമുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ വഴി ഇനി വരാൻ സാധ്യതയില്ലല്ലോ. ഈ പൂക്കൾ നിങ്ങൾ കാണാനിടയില്ലല്ലോ. പിന്നെ നിങ്ങൾക്കെന്ത് സന്തോഷം? ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടി, ഞാനിതെല്ലാം മനക്കണ്ണുകൊണ്ട് കാണുന്നു. എത്രയോ ആളുകൾക്ക് ആനന്ദമുണ്ടാവുന്നു എന്നതാണ് എൻ്റെ ആനന്ദം. ഈ കാഴ്ച നിരവധി ജനങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. അവർക്ക് ആനന്ദമുണ്ടാവുന്നത് എന്താണോ അത് ഞാൻ ചെയ്യുന്നു എന്നു മാത്രം. യഥാർത്ഥത്തിൽ അവർ മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിച്ചു. വരാൻ പോകുന്ന ആർക്കോ വേണ്ടി ഒരു ഉദ്യാനം തീർത്തുവെച്ചു. ഈ കാഴ്ചപ്പാടാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്.
1: ഡോക്ടർ സി മഹേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട് ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനകം കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ പി ഭാസ്കരൻ എഴുതിയ ഞാറ്റുവേല പൂക്കൾ എന്ന കവിത. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ പ്രായോജികർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ, സുവർണമലരുകൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുയറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് വടക്കൻ പാട്ട്, ലക്ഷ്മി ഹരിദാസും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8 മണിക്ക് സർഗകേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. 10 മണിക്ക് നിശാസുരഭി. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: പി ഭാസ്കരൻ എഴുതിയ ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത ഡോക്ടർ സി വി ജിഷാമേരി ആലപിച്ചത്.
2: ഞാറ്റുവേലയിൽ കുളിച്ച് ഈറനും ധരി

0: നിങ്ങൾ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത. ആലപിച്ചത് സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം. ആദ്യം കേൾക്കാം വരണം അമ്മ എന്ന് തുടങ്ങുന്ന ഗാനം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നുവരുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തടയുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. സിന്തറ്റിക് നാർക്കോട്ടിക്സ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ ഒഴുക്ക് തടയാൻ കർശന നടപടിയുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ, DJ പാർട്ടികൾ എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനമൊരുക്കും. മയക്കുമരുന്ന് സംഘങ്ങളുടെ വേരറുക്കുന്നതിനുള്ള പദ്ധതിക്ക് June 1 തുടക്കമാകും. ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തോടെ ആരംഭിക്കുന്നു.
4: ഇന്ന് കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും ഭയാനകമായ നിലയിൽ പടർന്ന് പന്തലിക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മയക്കുമരുന്നിന്റെ കാര്യത്തിൽ 1st. ഇന്ന് പഞ്ചാബിനെ പോലും കടത്തിവെട്ടത്തക്ക നിലയിൽ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം ഉപയോഗവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലഹരി വിമുക്തമായ കേരളം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മയക്കുമരുന്നിന്റെ വ്യാപനം തന്നെയാണ്. അതുകൊണ്ടാണ് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം നടത്താൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ തുഫാൻ ദി നർക്കോ ഹണ്ട് എന്നൊരു പദ്ധതി ആരംഭിക്കുന്നത്. മയക്കുമരുന്നിന്റെ അടിവേർ അറക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി June 1 ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സഹായത്തോടെ, അമ്മമാരുടെ സഹായത്തോടെ, കുട്ടികളുടെ സഹായത്തോടെ, പൊതുജനങ്ങളുടെ സഹായത്തോടെ കേരള വ്യാപകമായി ശക്തമായ നിലയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. ഈ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനമായി നടത്തുന്നത്. അത് ചെയ്യേണ്ടത് ആണ് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. ഞാനിപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGPയോട് മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി കൂടി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഇതിനെ തടയുക എന്ന ഒരു വൻ പദ്ധതിയാണ് ഞങ്ങൾ ഇപ്പൊ രൂപപ്പെടുത്തുന്നത്. അത് വളരെയേറെ സഹായകമാകും എന്ന് വിശ്വസിക്കാം. പോലീസിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് ഫലപ്രദമായി നടപ്പാക്കുക എന്നതാണ് പ്രായോഗിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ വരും തലമുറയെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ദൗത്യമാണിത്. ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
3: ലഹരി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും

0: പ്രചരിപ്പിക്കുന്നതിനുമെല്ലാം കഠിനമായ ശിക്ഷാവിധികളാണ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിലുൾപ്പെടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനിന് കീഴിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളും ശിക്ഷയും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ്.
1: ആഭ്യന്തരമന്ത്രി ഇവിടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കണ്ടു. ഡിജിപി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ, എസ്പി ആൻഡ് എബോ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സംഘടിപ്പിച്ച് പോലീസിനായ പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ലഹരിക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് തുഫാൻ. ഇതുവരെ പ്രിവെന്റീവ് ആയിട്ട് കേരള പോലീസ് പല പല സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നീക്കിയിട്ട് ഇതെല്ലാം കോഡീകരിച്ച് തുഫാന്റെ കീഴിൽ കൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞ മൂന്നാലഞ്ച് കാര്യങ്ങൾ, ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്, അവിടെയാണ് പിടിക്കേണ്ടത്. ഇവിടുത്തെ മലയാളികൾ ഈ രാസലഹരി കൈകാര്യം ചെയ്യുന്നവർ അവിടെ പോയി താമസിച്ച് കൃഷി ചെയ്ത് ആന്ധ്രയിലും ബീഹാറും ജാർഖണ്ഡിലൊക്കെ അവർ അവിടെ കൃഷി ചെയ്ത് അവിടുന്ന് ലഹരി കൊണ്ടുവരുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് പിടിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ആഭ്യന്തരമന്ത്രി കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഡി ജി പിയുടെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ ഡി ജി പിമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് എവിടെയാണ് കൃഷി ചെയ്യുന്നത് ആ സോഴ്സിലാണ് പിടിക്കേണ്ടത്, എന്നാലേ ഇങ്ങോട്ടുള്ള സപ്ലൈ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഏതായാലും പൊതുജനങ്ങളുടെ കാര്യം സഹകരിപ്പിച്ചുകൊണ്ട് പോലീസും കൂടെ ചേർന്ന്, സ്കൂൾ അധികൃതരും ചേർന്ന്, മാനേജ്മെന്റും ഒക്കെ ചേർന്ന് രാസലഹരിക്കെതിരായ ഒരു നീക്കം അതിശക്തമായി നടക്കുന്നു. വളരെ നല്ല കാര്യം, ഇത് എത്രയോ നാൾ മുമ്പ് നമ്മൾ തുടങ്ങേണ്ടതാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും അത് തുടങ്ങി, ഇതിന്റെ വരവ് സോഴ്സ് നിർത്താനുള്ള ഒരു പരിപാടി തുഫാനകത്തുണ്ട്. അത് നല്ല കാര്യമാണ്. വിമിക്ക് പോലെയുള്ള പല പല നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനെ ഏകോപിപ്പിച്ച് അതെല്ലാം നിർത്തിയാക്കി തുഫാനെ കുറച്ചുകൂടെ വിപുലമായ അധികാരം കൊടുത്തുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഇതിനകത്ത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനകത്ത് കൃത്യമായി ശിക്ഷ പറയുന്നുണ്ട്. വളരെ കഠിനമായ ശിക്ഷ അതിനകത്ത്, പക്ഷെ അത് നടപ്പാക്കുന്നില്ല. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തുഫാനകത്ത് അവർക്ക് ഉപയോഗിക്കാൻ, കൈവശം വെക്കാൻ എത്ര 0.5 മില്ലിഗ്രാം കൈവശം വെക്കാം രാസലഹരി, അത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ആലോചിച്ച് എടുത്തു കളയണം. കൈവശം ഇരിക്കുന്നവര് അങ്ങനെയാണ് പലരും ഇത് കൈവശം ചെറിയ എമൗണ്ട് പലരുടെ കയ്യിൽ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആവും. അതുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കണം. ചെറിയ തൂക്കത്തിലെ ലഹരിത്തിനും കൈവശം വെക്കാൻ അനുവദിക്കാൻ പാടില്ല. അതിനും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ചെറിയ ശിക്ഷയെങ്കിലും, ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമെങ്കിലും ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ ആ നിയമവ്യവസ്ഥയിലും മാറ്റം ഉണ്ടാക്കണം. അത് ശരി തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.
0: കുട്ടികളും യുവാക്കളും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാതെ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കേണ്ടതുണ്ട്. കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് നിജുമോൻ.
2: ലഹരി മാഫിയ കുട്ടികളെയാണ് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത്. കൂടെ കൂടി കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കുകയും വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് സ്നേഹവും കരുതലും ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കുട്ടികൾക്ക് സ്നേഹവും ലാളനയും ഒക്കെ നൽകി അവരിലേക്ക് അടുപ്പിക്കുകയാണ് സാധാരണയായിട്ട് ഈ ലഹരി മാഫിയ ചെയ്യുന്നത്. അവരിലേക്ക് എത്തുന്നതിന് വഴി ഈ പറഞ്ഞ കുട്ടികളെ കാരിയേഴ്സായും മറ്റും ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ കലഹങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായ ഒരു കാരണമായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ഈ സ്പ്ലിറ്റഡ് ഫാമിലീസിലെ മെമ്പേഴ്സും ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പോലീസും മറ്റ് സ്കൂൾ അധികൃതരുമായിട്ട് ചേർന്ന് നമ്മൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ തരത്തിൽ കുട്ടികളെ കണ്ടെത്തുകയോ ലഹരി ഉപയോഗിക്കുന്നവരെ കിട്ടുകയോ ചെയ്താൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ ഇവരെ നമ്മളെ സർക്കാർ സൗജന്യമായി ട്രീറ്റ്മെന്റും കൗൺസിലിംഗും നൽകുന്ന ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിക്കുകയും അവിടെ സൗജന്യമായ കൗൺസിലിംഗ് നൽകി, കൗൺസിലിംഗ് മാത്രമാണെങ്കിൽ കൗൺസിലിംഗ് മാത്രമായി നൽകുകയും അഥവാ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതും നൽകി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരുപാട് കുട്ടികളെ നമ്മൾ ആ തരത്തിൽ മോചിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ കൗൺസിലേഴ്സ് നമ്മളോട് പറഞ്ഞൊരു കാര്യവും ഇതാണ്, വീട്ടിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് കുട്ടികൾ തേടിപ്പോകും, അവർക്ക് കിട്ടുന്ന സ്നേഹം വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവരെ ലഹരി മാഫിയയിൽ എത്തപ്പെട്ടിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ പോകുന്നത്. അവരറിയുന്നില്ല ഇതൊരു 3-4 മാസം കഴിയുമ്പോഴേക്കും അവർ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളവും പോലീസുമായി ചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെയേറെ ആൾക്കാരെ നമ്മൾ പിടികൂടുന്നുണ്ട്. പിടികൂടുന്നവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഈ തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ വളരെ പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളെ അപരിചിതരിൽ നിന്ന് പരമാവധി അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലക്ഷ്യം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തിരിച്ച് കുട്ടികൾ വീട്ടിൽ വരുമ്പോഴും അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളും

0: അവരുടെ ശരീരത്തിന്റെ സുഗന്ധമൊക്കെ നമുക്ക് മനസ്സിലാക്കിയാലും ഇതിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കുറച്ചേറെ മനസ്സിലാക്കാൻ കഴിയും. ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വിയർപ്പിന്റെ ഗന്ധം ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറും. അത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക്. ഏകദേശം 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളും +1, +2 കുട്ടികളെയുമാണ് ഇവർ കൂടുതലായിട്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ കടകളിലും നല്ല പരിശോധനകൾ നടത്താനും അതോടൊപ്പം തന്നെ ഈ പരിശോധനകളുടെ ഭാഗമായിട്ട് ലഹരി അവിടെ കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പരിപാടികൾ നമ്മുടെ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പൊതുജനങ്ങൾ എന്നുള്ള നിലയിൽ ആൾക്കാർ അവരെ ഒന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടി ചെയ്യുകയാണെങ്കിൽ അധികൃതരെ അത് അറിയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ തലത്തിൽ നിന്നുള്ള നടപടികൾ ഇതിനകത്തുണ്ടായിരിക്കും.
1: ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഫലപ്രദമായില്ല എന്നാണ് നിലവിലെ ലഹരി വ്യാപനം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കപ്പുറം പോലീസിന്റെയും എക്സൈസിന്റെയും മറ്റു വകുപ്പുകളുടെയും നിതാന്ത പരിശോധനകളോടൊപ്പം തന്നെ നിയമനടപടികളും ശിക്ഷാവിധികളും കർശനമായി നടപ്പിലാക്കണം. ലഹരിയുടെ ലഭ്യത തടയുന്നതിനായി ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾക്കായി അന്തർ സംസ്ഥാന തലത്തിലുള്ള സഹകരണവും ഉറപ്പാക്കണം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചുറ്റുവട്ടം.
6: സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ന് 26/5/2026 രാവിലെ 10:30 കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കമ്മീഷനിൽ ലഭിച്ച ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ സതേൺ റെയിൽവേ മെഡിക്കൽ വകുപ്പും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറവും കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും ചേർന്ന് നടത്തുന്ന രക്തദാന ക്യാമ്പ് രാവിലെ 9:00. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ രാവിലെ 11:00 പേരാമ്പ്ര അക്കാദമി ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം. ഉദ്ഘാടനം കവി PK ഗോപി.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 നേത്രാവതി എക്സ്പ്രസ് 1:18 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: രേഖൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
6: രേഖൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട് ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികൾ

0: ളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടികളോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ബെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല

0: സംസ്ഥാന യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. മൂന്നുവട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നിധിഹി ജാഹ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് ഹ്യഃ രാഷ്ട്രപതി ഭവനെ ആയോജിതേ നാഗരിക അലങ്കരണ സമാരോഹേ ഷഡ്ഷഷ്ടിഃ പ്രമുഖാഗ്രഗണ്യ വിഭൂതിഭ്യഃ പദ്മ പുരസ്കാരാൻ പ്രാദാത്. ഏതേഷു ദ്വാഭ്യാം വിഭൂതിഭ്യാം പദ്മവിഭൂഷണം ഷഡ്ഭ്യഃ പദ്മഭൂഷണം സഹൈവ അഷ്ടപഞ്ചാശത് വിഭൂതിഭ്യഃ പദ്മശ്രീഃ പ്രദത്താഃ. കലാക്ഷേത്രേ വിശിഷ്ട യോഗദാനാർത്ഥം സുപ്രസിദ്ധഃ ചലച്ചിത്ര അഭിനേതാ ധർമേന്ദ്ര സിംഗ് ദേവൽ മഹോദയഃ മൃത്യോപരാന്തം പദ്മവിഭൂഷണ സമ്മാനേന അലങ്കൃതഃ. അഭിനേതുഃ ഭാര്യാ ഹേമാ മാലിനി ഏതം പുരസ്കാരം സ്വീകൃതവതീ. പ്രഖ്യാതഃ ഭാരതീയ സാരംഗി വാദകഃ ഡോക്ടർ N. രാജം അപി പദ്മവിഭൂഷണ സമ്മാനേന സുപൂജിതഃ. അസ്മിന് അലങ്കരണ സമാരോഹേ ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാഹ ഗജേന്ദ്രസിംഗ് ശേഖാവതഃ HD കുമാരസ്വാമി ച ഉപസ്ഥിതാഃ ആസൻ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് അദ്യ ആരഭ്യ സിക്കിം രാജ്യസ്യ ത്രിദിവസാത്മികാം യാത്രാം വിധാസ്യതി. സിക്കിം പ്രവാസകാലേ സാ വിവിധേഷു കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. അനേകാനി സ്ഥാനാനി ച ദ്രക്ഷ്യതി. രാഷ്ട്രപതി മഹോദയ സായങ്കാലേ ഗംഗ്ടോക് നഗരേ സ്ഥിതേ നൈംനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇതി സംസ്ഥാം പ്രതി ഗമിഷ്യതി. സിക്കിം സർവകാരേണ തസ്യാഹ സ്വാഗതായ വിപുലാഹ പ്രബന്ധാഹ വിഹിതാഹ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അഥ യുഗാണ്ട ദേശേഷു ഇബോള സംക്രമണം അന്താരാഷ്ട്രീയ ചിന്തായാഹ സാർവജനിക സ്വാസ്ഥ്യ ആപാത്കാലത്വേന ഘോഷിതം. ഏതദന്തരം നഗര വിമാനന മഹാദേശാലയേന വിമാന വിപണീനാം കൃതേ ഏക മാനക സഞ്ചാലന പ്രക്രിയ പ്രസാരിത. അത്രാവധേയാസ്പദം വർത്തതെ യത് വിമാനേഷു അനിവാര്യരൂപേണ പദക്ഷേപാഹ വിഹിതവ്യാഹ ഭവിഷ്യന്തി. യഥാ ഇബോളാ സങ്കടം ദൃഷ്ട്വാ യദി കസ്യാപി യാത്രിണഃ ജ്വരഃ ദൗർബല്യം പീഡാ ശിരോവേദന കണ്ഠദാഹഃ വമനമിത്യാദിനി ലക്ഷണാനി ദൃശ്യന്തെ തർഹി സഹ സദ്യഃ ഏവ വിമാനകർമ്മചാരിഭ്യഃ ആഗമാനന്തരം ചികിത്സാ വിഭാഗേഭ്യഃ സൂചയേത്. മഹാനിദേശാലയേന സ്പഷ്ടീകൃതം യത് ഭാരതേ ആഗമനാത് ഏക വിംശതി ദിനാനാം മധ്യേ യദി ഏതാദൃശാനി ലക്ഷണാനി ഉത്പദ്യന്തെ തർഹി യാത്രിണഃ നിർദിഷ്ട ചികിത്സാലയേഭ്യഃ ചികിത്സാ സഹായം പ്രാപ്നുയുഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ യാവത് മധ്യപ്രദേശ് ഒഡീസ തെലങ്കന ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഊഷ്ണസ്ഥിതിമുദ്ദിശ്യ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന ആഗാമി ദ്വിത്രി ദിനേഷു ഹരിയാണ ചണ്ഡീഗഡ് ദില്ലി പഞ്ചാബ് ഉത്തരപ്രദേശ് രാജസ്ഥാന രാജ്യേഷു തീവ്ര ഊഷ്ണതരംഗസ്യ പൂർവസൂചന പ്രഖ്യാപിത. एतादृशी एव स्थितिः अद्य यावत् छत्तीसगढ़ तटीय आंध्रप्रदेश हिमाचल प्रदेश जम्मू कश्मीर लद्दाख झारखंड उत्तराखंड राज्येषु अपि

0: ഒരു തെരുവിന്റെ കഥ. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയാണ് സി എസ് ഐ പള്ളിയും ബി എം സ്കൂളും. ബി എം സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ കോഴിക്കോട്ടെ ബാസൽ മിഷണറിയായ റെവറൻ ജെ ഫ്രിറ്റ്സ് ആണ് 1846 ഈ സ്കൂൾ തുടങ്ങുന്നത്. ആദ്യത്തെ 37 വർഷം ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടികളും അതുപോലെ തന്നെ അനാഥരായ കുട്ടികളും മാത്രമടങ്ങിയ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു ഇത്. ഇതേക്കുറിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: കോഴിക്കോട് നഗരം എന്ന നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ ബോർഡിങ്ങോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1846 റെവറൻ ജി എം ഫ്രിറ്റ്സ് നിർമ്മിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ബോർഡിംഗ് സ്കൂളാണ് ഇന്നത്തെ നമ്മുടെ ബി എം സ്കൂളായിട്ട് മാറുന്നത്. ഇന്നത് ബോർഡിംഗ് സ്കൂളല്ല, പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഇത്തരം സ്കൂളുകളെയാണ് നമ്മൾ ബോർഡിംഗ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അവിടെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ ഇത്തരം സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഈ ബോർഡേഴ്സായിട്ടുള്ള കുട്ടികളുള്ള സ്ഥലത്ത്, ഇൻമേറ്റ്സ് ഉള്ള സ്ഥലത്ത് അവർ പഠിപ്പിച്ചിരുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം എല്ലാ സ്കൂളും പഠിപ്പിക്കുന്ന മാതിരി ജോഗ്രഫി, ജോമെട്രി, മറ്റേ അറത്മെറ്റിക്, ലാംഗ്വേജ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് ഹോം സയൻസ്, അതുപോലെ നീഡിൽ വർക്ക്. നീഡിൽ വർക്കിന് ആ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമാണ് അവർ കറിക്കുലത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും ഒരു ജെൻഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ ഒരു ഹോം മേക്കറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രധാന ഭാഗമായിട്ടാണ് നോക്കിക്കാണണമെങ്കിലും അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തം ജീവിതം, ഒരു ഏണിംഗ് മെമ്പർ എങ്ങനെയാവാം എന്നുള്ളതും കൂടി പഠിപ്പിക്കാനും കൂടെ ഇത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. 1875 തന്നെ 65 ഇൻമേറ്റ്സ്, അതായത് ബോർഡേഴ്സായിട്ടുള്ള കുട്ടികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 1868 എന്തോ കാരണം കൊണ്ട് ബോർഡിംഗ് നിർത്തലാക്കുന്നുണ്ടെങ്കിലും 1906 ഇത് പുനരാരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ തലത്തിൽ കിൻഡർ ഗാർഡൻ ടീച്ചിങ്ങും കറിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഉയർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ഡ്രില്ല് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ടൈം ടേബിളിൽ ഉണ്ടായിരുന്നു.
0: ബി എം സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ ആധാരത്തിൽ സാക്ഷികളായിട്ടുള്ളത് ബ്രണ്ണൻ സായിവും ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് ഇനി പറയും പ്രകാരമാണ്. ഇതിനാൽ ത്വരിതപ്പെടുത്തുന്നത് എന്തെന്നാൽ ഈ രേഖ ചമയ്ക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയാണ്. എന്തെന്നാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗൺ തൻ്റെ കോഴിക്കോട്ടുള്ള വസ്തുവകകൾ

0: വിൽപ്പന നടത്തുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുപ്രകാരം ഈ വസ്തുവകകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബംഗ്ലാവുകൾക്കും ഔട്ട് ഹൗസുകൾക്കും പുറമെ മലയാളത്തിൽ എടത്തിൽ പറമ്പ്, വടക്കേക്കണ്ടി പറമ്പ്, അലമ്പാട്ടൂർ പറമ്പ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നതും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതുമായ പറമ്പുകൾ മാനാഞ്ചിറയുടെ തൊട്ട് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഇതിലെ കുഴിക്കൂറ് ചമയങ്ങളോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് പറമ്പുകളെയും എൻ്റെ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗണിൻ്റെ പൂർണ്ണ അനുമതിയോടും സമ്മതത്തോടും കൂടി ജോൺ ബ്രൗൺ എന്ന ഞാൻ റവറൻഡ് സാമുവൽ ഹിബിക് എന്നയാൾക്ക് ബാസലിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിക്കു വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുന്നു. ഇതിലേക്കായി കമ്പനി പണം 3,500 rupees പ്രസ്തുത മിഷണറിയിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. 1843 December 22 ഞാൻ എൻ്റെ കയ്യൊപ്പും സീലും പതിച്ചിരിക്കുന്നു. ഇതിന് സാക്ഷിയായി താഴെ പറയുന്നവർ തലശ്ശേരിയിൽ വെച്ച് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. 1. ജോൺ ബ്രൗൺ. 2. റവറൻഡ് സാമുവൽ ഹെബിക്. സാക്ഷികൾ 1. എഡ്വേർഡ് ബ്രണ്ണൻ. 2. ഹേമൻ ഗുണ്ടട്ട്. കോഴിക്കോട് താലൂക്ക് കസബയിൽ ചേർന്ന് മാനാഞ്ചിറയുടെ കിഴക്കുള്ള എടത്തിൽ പറമ്പും വടക്കേക്കണ്ടി പറമ്പും അലമ്പത്തൂർ പറമ്പും അതിനകത്തുള്ള ബംഗ്ലാവും ഔട്ട് ഹൗസുകളും ഉഭയങ്ങളും കൂടി 3,500 കമ്പനി പണത്തിന് കണ്ണൂരിലിരിക്കും പാതിരി ഹെബിക് സായ് പവറുകൾക്ക് വില തീർത്ത് കൊടുക്കുന്നതിന് ആധാരമെഴുതി കൊടുപ്പാൻ മഹാരാജാശ്രീ അവർകൾക്ക് വേണ്ടി നാരായണ അപ്പു പ്രഭുവിന് കൊടുത്ത കടലാസ് വാങ്ങിയതിന് 8 rupees 6 paisa 1843 December 22. ഇങ്ങനെയാണ് BM സ്കൂളും പരിസരവും ബാസൽ മിഷന്റെ അധീനതയിൽ വരുന്നത്. കുടുംബിനികളാകാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനു പുറമെ എഴുത്തും വായനയും ഒരല്പം കണക്കും ഇവിടെ പഠിപ്പിച്ചു വന്നു. പെൺകുട്ടികളെ തുന്നൽ പണിയും മറ്റ് ഗാർഹിക കടമകളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് കൂടുതൽ നിഷ്കർഷ പുലർത്തിയിരുന്നു. സർക്കാരിൽ നിന്ന് ഒരു ഗ്രാൻ്റ് അനുവദിക്കപ്പെട്ടിരുന്നു. ഗവൺമെൻറ് ടീച്ചേഴ്സ് പരീക്ഷയ്ക്കായി 1872 ഇവിടുത്തെ കുട്ടികളെ പ്രാപ്തരാക്കി. ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനികളിൽ പലരും പുറമേയുള്ള സ്കൂളുകളിൽ അധ്യാപകരായി യോഗ്യത നേടിയിരുന്നു. 1875 65 ഹോസ്റ്റലിലുണ്ടായിരുന്നത്. അത്രയും തന്നെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. 1883 ഹോസ്റ്റൽ സൗകര്യം നിർത്തലാക്കുകയും ഡേ സ്കോളേഴ്സിനായി മാത്രം സ്കൂൾ നിലനിർത്തുകയും ചെയ്തു. ഈ കാലയളവിൽ ഹിന്ദു വിദ്യാർത്ഥിനികൾക്കും സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. 1887 ഇതൊരു മിഡിൽ സ്കൂളായി ഉയർത്തപ്പെട്ടു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ഇംഗ്ലീഷ് ലോവർ സെക്കൻഡറി പരീക്ഷയ്ക്ക് അർഹരാക്കി. നല്ല റിസൾട്ടായിരുന്നു. 1902 ഫോർത്ത് ഫിഫ്ത്ത് ഫോംസ് തുടങ്ങി. 1904 March 31 ഈ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1905 മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 50% വിജയം കരസ്ഥമാക്കി. 1906 ഒരു ബോർഡിംഗ് ഹൗസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. 7 സ്കൂൾ സെക്കൻഡറി സ്കൂളെന്നും എലമെൻ്ററി സ്കൂളെന്നും രണ്ടായി വിഭജിക്കുകയും ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുകയും ചെയ്തു. 1887 95 വിദ്യാർത്ഥിനികളും 1897 103 വിദ്യാർത്ഥിനികളും 1902 172 വിദ്യാർത്ഥിനികളും 1907 283 വിദ്യാർത്ഥിനികളും ഇവിടെ പഠിച്ചതായി കാണുന്നു. സെക്കൻഡറി സ്കൂളിൽ ഇൻഫൻറ് ക്ലാസ് മുതൽ 6th form വരെയുള്ള ക്ലാസ്സുകളിലായി 176 കുട്ടികളാണ് പഠിക്കുന്നത്. ഇതിൽ 28 അപ്പർ സെക്കൻഡറിയിലും 61 ലോവർ സെക്കൻഡറിയിലും 87 പ്രൈമറിയിലുമാണ്. ഈ വിദ്യാർത്ഥിനികളിൽ 55 ഹിന്ദു സമുദായത്തിൽ നിന്നും 121 നാട്ടുകാരായ ക്രിസ്ത്യാനികളുമാണ്. അധ്യാപകരിൽ മുൻഷി ഒഴിച്ച് ബാക്കി 10 അസിസ്റ്റന്റുമാരും ട്രെയിൻഡ് അധ്യാപകരാണ്. സാഹിത്യ സമാജത്തിന് പുറമെ YWCA വിദ്യാർത്ഥികളുടെ ഒരു ശാഖയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
1: ഒരു തെരുവിന്റെ കഥ.
2: ഈ 1840 കൃത്യമായിട്ടൊരു ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കോഴിക്കോട്ട് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, പലതരം സ്കൂളുകൾ, പ്രത്യേകിച്ച്

0: ക്രിസ്ത്യൻ പള്ളികളോടും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ആരായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ? പാഠ്യക്രമം എന്തായിരുന്നു? ഇതൊക്കെ വളരെ സജീവമായ ചർച്ചകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1840s തന്നെ കോഴിക്കോട് നഗരത്തിൽ, അതായത് സ്കൂളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആരംഭ കാലഘട്ടത്തിൽ, ഹാജർ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരേ വർഷത്തിൽ തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ പലതിലും പലതരത്തിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ കാണാനിടയാവുന്നതെന്ന് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും പല കാരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇത്തരം സ്കൂളുകളിൽ അറ്റൻഡ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പല സമുദായങ്ങളിലും ജാതിയുടെ മേൽത്തട്ട് കീഴ്ത്തട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മിഷണറി സംരംഭങ്ങളിൽ വരുന്ന പല സ്കൂളുകളെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകളുടെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സ്കൂളുകളിലും ഈ ഏറ്റക്കുറച്ചിലുകൾ കാണാനിടയായപ്പോഴാണ് ബാസൽ മിഷൻ്റെ ചില റിപ്പോർട്ടുകളിലാണ് അതിൻ്റെ ചില പരാമർശങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നതും അതെന്നെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ആൺകുട്ടികളുടെ ഹാജർ നില വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ്, എന്നാൽ ചില മാസങ്ങളിൽ അത് കൂടുന്നതായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ മറ്റൊരു ചരിത്രത്തിനും കൂടി അതിൽ ചേർത്ത് വായിക്കാൻ പറ്റും. അതിലൊരു കാര്യം, ഈ സമയത്ത് കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാഷ്യു ഇൻഡസ്ട്രീസ് നഗരത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഇത്തരം കശുവണ്ടി ശാലകളിലേക്കുള്ള കശുവണ്ടി തോട്ടങ്ങളിൽ നിന്നും ഈ കശുവണ്ടി പെറുക്കാനായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എന്നുള്ള വ്യാജേന ഇത്തരം തോട്ടങ്ങളിലേക്ക് അവർ പോകും. അങ്ങനെ പകൽ സമയത്ത് ഇവിടെ നിന്ന് കശുവണ്ടി പെറുക്കുകയും അത് വൈകിട്ട് ഈ ഫാക്ടറികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. അപ്പം സ്കൂളുകളിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു സമയം, നമുക്കറിയാലോ ഇന്നിപ്പം പലപ്പോഴും പല കുട്ടികളും പാർട്ട് ടൈം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെയുള്ള ചില പാർട്ട് ടൈം ഇടപാടുകൾ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ, അതേസമയം സ്കൂളിൽ പോകാൻ മടിയായിട്ട് പോകുന്ന ആളുകൾ അതും ഉണ്ടായിരുന്നു. ഇതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിർബന്ധപൂർവവും പിന്നെ അതുപോലെ തന്നെ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലുകയും അവരെ ഇതിൻ്റെ മഹത്വം വർണ്ണിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളെ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് എത്തിച്ചിരുന്നത്, അതായത് സാധാരണക്കാരൻ്റെ വീടുകളിൽ നിന്ന്. അപ്പം എന്നിരുന്നാലും പിന്നീട് നമ്മൾക്ക് കാണാൻ പറ്റും ഈ സ്കൂളുകളിലൊക്കെ തന്നെ ഹാജർ നില കൂടുന്നതായിട്ട് കാലക്രമേണ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ 1921-22 റിപ്പോർട്ടിൽ, അന്ന് അത് മുനിസിപ്പാലിറ്റിൻ്റെ റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 19 ബോയ്സ് സ്കൂളുകളും 5 ഗേൾസ് സ്കൂളുകളും മുനിസിപ്പാലിറ്റിൻ്റെ നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ ബോയ്സ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് 1997 നിന്നും 1825 ചുരുങ്ങുന്നതായിട്ട് അവർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഗേൾസ് സ്കൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ ഗേൾസ് സ്കൂളിൻ്റെ കാര്യം നമ്മളിവിടെ എടുത്തു പറയണം, കാരണം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് നിന്നിരുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് തലശ്ശേരി അപ്പുറത്തുണ്ട്, തലശ്ശേരിയിലും ഇതുപോലെ ഗേൾസ് സ്കൂൾസ് ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കോഴിക്കോട് നഗരം എന്നുള്ളത് മലബാറിൽ മാത്രമല്ല മദ്രാസ് പ്രസിഡൻസിയിൽ തന്നെ പെൺവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നോട്ട് നിന്ന നഗരങ്ങളിൽ ഒന്നായിട്ടാണ് കൊളോണിയൽ റെക്കോർഡ്സിലൊക്കെ പറയുന്നത്.
1: ആയിരത്തി 1907-08 കാലഘട്ടത്തിലേക്കായി നമുക്ക് സ്കൂൾ നടത്തിപ്പിനായി വരുന്ന ചെലവ് 6000 രൂപയാണ്. ഇതിൽ 1600 രൂപ ഫീസ് കൊണ്ടും 1400 രൂപ ഗവൺമെൻറ് ഗ്രാൻ്റ് കൊണ്ടും ബാക്കിയുള്ളത് ബാസൽ മിഷൻ ഫണ്ടിൽ നിന്നുമാണ് നാം നേടുന്നത്. സ്കൂളിനെക്കുറിച്ചുള്ള 1907 ഈ വിവരണം നമുക്ക് കിട്ടുന്നത് 1907 സെപ്റ്റംബർ 21 ആദ ലൗലി എന്ന ഗവർണർ സ്കൂൾ സന്ദർശിച്ചപ്പോൾ ഹെഡ്മിസ്ട്രസ് വായിച്ച ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അവലംബം കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ, അഡ്വക്കേറ്റ് TB സെലൂരാജ് എഴുതിയ ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS.

0: ആരോഗ്യം അമൂല്യം.
1: കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തെല്ലാമാണ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: നമുക്കറിയാം വൈദ്യശാസ്ത്രത്തിന്റെ വളരെ ഉദാത്തമായിട്ടുള്ള മനുഷ്യരാശിക്കുള്ള ഒരു സംഭാവനയാണ് വാക്സിനേഷൻ. ഒരു വർഷം ലോകം മുഴുവൻ 30 മുതൽ 40 ലക്ഷം വരെ കുട്ടികളുടെ ഇടയിൽ മരണങ്ങളാണ് ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് പൂർണ്ണമായും ഈ ഭൂമുഖത്തു നിന്ന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് വസൂരിയുടെ വാക്സിൻ ലഭ്യമായതിനു ശേഷവും അത് ലോകം മുഴുവൻ ഒരു യജ്ഞം എന്ന നിലയിൽ എടുക്കുന്നതിന് ശേഷമാണ്. ഏകദേശം 30 മുതൽ 50% വരെ മരണനിരക്കുള്ള ഒരു രോഗമായിരുന്നു വസൂരി. അതുപോലെ പോളിയോ, മുൻകാലങ്ങളിൽ നമുക്കറിയാം പോളിയോ മൂലം മരണപ്പെടുകയും അല്ലെങ്കിൽ ദീർഘകാല വൈകല്യങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ധാരാളം ആളുകൾ മുൻപുണ്ടായിരുന്നെങ്കിലും ഒരു 10 ആണ്ടിൻ്റെ ഒരു വാക്സിനേഷൻ ഡ്രൈവിലൂടെ നമുക്കിപ്പോൾ ലോകത്ത് 2 രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ വളരെ അപൂർവമായി പോളിയോ കണ്ടെത്തുന്നുള്ളൂ. ഇന്ത്യയിലൊക്കെ പൂർണ്ണമായും നമുക്ക് പോളിയോ തുടച്ചു നീക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വാക്സിനേഷൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് സാധിച്ചിട്ടുള്ളത്. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിച്ച് നിർത്തുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ്റെ ഒരു പിന്നിലെ ശാസ്ത്രം എന്നത് നമ്മുടെ ശരീരത്തിനെ ഈ ഒരു പ്രതിരോധ വ്യവസ്ഥയെ അത് ശാക്തീകരിക്കുകയും ഇത്തരം വൈറസുകളും ബാക്ടീരിയകൾക്കെതിരെ ശരീരത്തിനെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഉടനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻഫെക്ഷനുകൾക്കൊക്കെ എതിരെയുള്ള വാക്സിൻ ആ സമയത്ത് നൽകുന്നു. 6 ആഴ്ച, അതായത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം ഈ കാലയളവിൽ കൃത്യമായ വാക്സിനേഷനുകൾ നൽകണം. അതുവഴി നമുക്ക് പല അസുഖങ്ങളും, ഡിഫ്തീരിയ അതായത് തൊണ്ടമുള്ള്, വില്ലൻ ചുമ, ടെറ്റനസ്, ഈ രോഗങ്ങൾ, ഇതിനു പുറമെ ന്യൂമോണിയ, PCV വാക്സിൻ ന്യൂമോണിയക്കെതിരെ, വയറിളക്ക രോഗങ്ങൾക്കെതിരെ ഒക്കെ നൽകുന്ന വാക്സിനുകൾ, പോളിയോക്കെതിരെയൊക്കെ നൽകുന്ന വാക്സിനുകൾ കുട്ടികൾക്ക് വളരെ ആരോഗ്യപരമായ ഒരു ബാല്യവും കൗമാരവും ഉറപ്പുവരുത്തുന്നു. അതുപോലെ 9 മാസം കഴിയുന്നതോടുകൂടി 5-ാം പനിക്കെതിരെയുള്ള വാക്സിൻ മീസിൽസ് റുബെല്ല വാക്സിൻ നൽകുന്നു. ഇത് 5-ാം പനി നമുക്കറിയാം വളരെ മാരകമായേക്കാവുന്ന ഒരു രോഗമാണ്, പല കോംപ്ലിക്കേഷൻസും വരാവുന്നതാണ്. ഈ വാക്സിൻ ഈ രോഗത്തിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു. പിന്നീട് 1.5 വയസ്സിലും കുത്തിവയ്പ്പുണ്ട്, 4.5 വയസ്സിലുമുണ്ട്. പിന്നീട് ടെറ്റനസിനെതിരെയുള്ളൊക്കെ ഒരു വാക്സിൻ TD വാക്സിൻ 10-ാം വയസ്സിലും 15-ാം വയസ്സിലും നൽകുന്നു. ഇതിനു പുറമെ നവജാത ശിശുക്കളിലുള്ള ടെറ്റനസ്, നമ്മൾ പോയ്സൺ എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയാറുള്ള ടെറ്റനസ് വരാതിരിക്കാൻ ഗർഭിണികളിൽ 2 ഡോസ് TD വാക്സിൻ ടെറ്റനസിൻ്റെ വാക്സിനും നൽകാറുണ്ട്. ഇത് വളരെ കൃത്യമായി ഗർഭിണികളും കുഞ്ഞുങ്ങളും വാക്സിൻ എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവഴി നമുക്ക് ധാരാളം മരണങ്ങൾ തടയാൻ സാധിക്കും. ഏറെ നിർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കാതെ തൊണ്ടമുള്ള വന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ തന്നെ 2-3 മരണങ്ങളുണ്ടായിരുന്നു. ടെറ്റനസ് കേസുകളും, കുട്ടികൾക്ക് ടെറ്റനസിൻ്റെ വാക്സിൻ കൊടുക്കാത്തത് കൊണ്ട് മുറിവുകൾ ഉണ്ടായതിനു ശേഷം ടെറ്റനസൊക്കെ ആയി വരുന്ന കേസുകൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തീർത്തും നിർഭാഗ്യകരമാണ്. തീർച്ചയായും കുട്ടികൾക്കെല്ലാം അത് അവരുടെ ഒരു അവകാശം കൂടിയാണ്. ആരോഗ്യമുള്ള ബാല്യം എന്നത് എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അപ്പോൾ അതവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ വാക്സിനെ സംബന്ധിച്ച് പല മിഥ്യാധാരണകളും പലപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അതിൽ മനസ്സിലാക്കേണ്ടത് ഏറെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ആണ് ആ സമയത്ത് അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. അതിൻ്റെ ഫലപ്രാപ്തി വളരെ വിശദമായി പഠനം നടത്തി, ആദ്യം മൃഗങ്ങളിൽ പഠനം നടത്തി അതിൻ്റെ സേഫ്റ്റിയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്തി വളരെ കുറഞ്ഞ ഗ്രൂപ്പിൽ ആദ്യമൊക്കെ നടത്തി. അങ്ങനെ 4 ഘട്ടങ്ങളിലായി ദീർഘകാല പഠനത്തിന് ശേഷം മാത്രമാണ് സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നും ഉറപ്പാക്കി മാത്രമാണ് വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതും ആയ ഒരു സംവിധാനമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായി ശാസ്ത്രീയമായി ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ സുരക്ഷിതമാണെന്നുള്ളത്. യഥാസമയങ്ങളിൽ കുട്ടികൾക്ക് നിർദ്ദേശിക്കുന്ന വാക്സിനുകൾ എടുക്കാം. ഇതിന് പുറമേ നമുക്ക് ചിക്കൻ

0: പോക്സ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തം, ഇത്തരം രോഗങ്ങൾക്കൊക്കെ അഡീഷണൽ ആയിട്ടുള്ള വാക്സിനുകളും ലഭ്യമാണ്. അതെടുക്കാവുന്നവർക്ക് എടുക്കാവുന്നതാണ്. ഏത് രോഗവും നമ്മൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അത് പ്രതിരോധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ വാക്സിനുകൾ അത് സുരക്ഷിതമായി നമുക്ക് ആ പ്രതിരോധം നൽകാവുന്ന ഒരു ഉപായമാണ്. അത് എല്ലാ കുട്ടികൾക്കും നൽകേണ്ടതാണ്. നന്ദി.
1: കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് സംസാരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജയ തൈക്കാട്ടിൽ.

0: 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ജൂൺ 23 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 22 രാത്രി 11 മണി വരെ.
1: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, 3 സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: 3 സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
5: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം.
0: ബിരുദധാരികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 12,256 ഒഴിവുണ്ട്. പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. എല്ലാ തസ്തികകളിലേക്കും അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. എല്ലാ തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ കാറ്റഗറിയിൽ 10 വർഷം, SC/ST കാറ്റഗറിയിൽ 15 വർഷം, OBC കാറ്റഗറിയിൽ 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് വിധവകൾ, പുനർവിവാഹം ചെയ്യാത്ത വിവാഹമോചിതകൾ എന്നിവർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. 1/8/2026 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി Tier 1, Tier 2 എന്നിങ്ങനെ 2 പരീക്ഷകൾ വഴിയാണ് തിരഞ്ഞെടുപ്പ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ആദ്യഘട്ട പരീക്ഷയും ഡിസംബറിൽ 2ാം ഘട്ട പരീക്ഷയും നടക്കും. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ജൂൺ 23 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 22 രാത്രി 11 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, 3 സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: 3 സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
5: മാതൃഭൂമി തൊഴിൽ വാർത്ത.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
7: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
9: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപര്യമുള്ള +2 യോഗ്യതയുള്ളവർ ഇന്ന് May 26 അപേക്ഷിക്കണം. ഫോൺ 9495 9

0: 9974.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൗച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. NDRF, SDRF, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത

0: ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
1: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ് ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ് ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2st ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകും.

0: ണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാർ. കശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: മോളെ
1: കറുത്ത പെണ്ണ് എന്ന നാടകത്തിന് വേണ്ടി വൈക്കം ചന്ദ്രൻ പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന എൻ എസ് വിജയരാജ്, സംഗീതം കെ രാഘവൻ.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: അങ്കമാലിയിലെത്തിയ ബെഞ്ചമിന് കോൺസ്റ്റബിൾ ജോയി കൊടുത്ത വിലാസത്തിൽ നിന്ന് ചന്തക്കുന്നിലെ മന്ത്രവാദി വള്ളോന്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യന് ജീവിക്കാനിടമില്ലെന്ന മട്ടിൽ

0: നടവഴികളിലും വീട്ടുമുറ്റത്തും മൈതാനങ്ങളിലും പോർക്കുകൾ പെരുകി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആ ദേശം ബെഞ്ചമിനെ ഛർദിയുടെ വക്കിലേക്കെത്തിച്ചിരുന്നു. ഇങ്ങനെ പന്നികൾ പെറ്റുപെരുകി തന്നിഷ്ടത്തിന് മെയ്യുന്ന ഒരിടത്ത് മനുഷ്യർ രോഗികളായി മാറുന്നതിൽ അതിശയമൊന്നുമില്ലെന്ന് മാധുവിനെ കണ്ടപ്പോഴയാൾക്ക് തോന്നി. പോർക്കിന്റെ കാഷ്ടം കാലിൽ നിന്ന് കഴുകിക്കളയാൻ വെള്ളോന്റെ വീടിന്റെ മുറ്റത്തെ കരിങ്കൽ ചീളിൽ പലവട്ടം കാലുരച്ച് കഴുകിയിട്ടും അയാൾക്ക് മതിയാകുന്നില്ലായിരുന്നു. അപ്പോഴും അയാളുടെ കാലുകൾക്ക് ചുറ്റും വെളുത്തു തുടുത്ത പന്തുകൾ പോലെ അവ മുട്ടിയുരുമി കറങ്ങിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖത്തെ തീട്ടം ചവിട്ടിയ ഭാവം കണ്ട് വള്ളോൻ പൊട്ടിച്ചിരിച്ചു. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അഴുക്കും മെഴുക്കും തൊടാൻ മടിയുള്ള ബെഞ്ചമിൻ ക്ഷമയോടെ ചാണകത്തിണ്ണയിൽ കൈലേസു വിരിച്ച് കുത്തിയിരുന്നു. ഇത്രയും പോർക്കുകളെങ്ങനെ ഒരു നാട്ടിൽ കേന്ദ്രീകരിച്ചു എന്നയാൾക്കൊരു പിടിയും കിട്ടിയില്ല. വള്ളോൻ ഉത്സാഹമായി. മുറുക്കാന്റെ പൊതിയഴിച്ചടയ്ക്ക് കല്ലിലിടിച്ച് ചതച്ച് വെറ്റിലയിൽ ചുണ്ണാമ്പു തേച്ച് പറയാൻ തുടങ്ങി. പണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ കൊന്നും കീഴടക്കിയും ചാലക്കുടി ദേശത്തെത്തിയെന്നറിഞ്ഞപ്പോ കുശാഗ്രബുദ്ധികളായ അങ്കമാലിപ്പള്ളികളിലെ പാതിരിമാർ ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഇന്നു മുതൽ ഈ ഇടവകയിലെ എല്ലാ വീടുകളിലും പന്നികളെ വളർത്തി തുടങ്ങണമെന്ന്. തന്നെയുമല്ല, ഇസ്ലാമല്ലാത്ത മറ്റെല്ലാ മതസമൂഹത്തിലും പെട്ടവരെയും ഈ പോർക്കിനെ വളർത്താൻ പ്രേരിപ്പിക്കണമെന്നും പുരോഹിതർ നിർദ്ദേശിച്ചു. പിന്നീടാണ് അതിന്റെ പിന്നിലുള്ള ബുദ്ധി ആളുകൾക്ക് പിടികിട്ടിയത്. ഭൂമിയിലേക്ക് തലയും കുമ്പിട്ട് പാഞ്ഞു നടക്കുന്ന പോർക്ക് എന്ന വിരൂപജീവി മുസ്ലിം സമുദായക്കാർക്ക് ഹറാമായതിനാൽ ടിപ്പു സുൽത്താൻ ഈ വഴി തൊടാതെ പൊയ്ക്കോളുമെന്ന വിചാരമായിരുന്നു ആ പാതിരിമാരെ നയിച്ചിരുന്നത്. എല്ലാ വീടുകളിലും പോർക്കുകൾ പെറ്റുപെരുകി. പന്നികൾക്ക് കടക്കാനുള്ള ചെറുദ്വാരങ്ങളുള്ള വേലികളായിരുന്നു അന്ന് അങ്കമാലിയിലെ വീടുകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അങ്കമാലി നാട്ടിലേക്ക് വരുന്നവരുടെയെല്ലാം തലയിലൊരു തോർത്തുകെട്ട് കാണും. കാരണം പുത്തൻ മുണ്ടും കുപ്പായവുമിട്ട് ചന്തക്കുന്ന് കവലയിലേക്കെത്തുന്ന മനുഷ്യരെ കാണുമ്പോൾ ചെളിയിൽ കിടന്നുരുണ്ടുപുരണ്ടു പായുന്ന പന്നിക്കുഞ്ഞുങ്ങൾ ഒന്ന് കുടഞ്ഞ് ചെളിതെറിപ്പിച്ച് അവരുടെ കുപ്പായം കറുപ്പിച്ചെടുക്കും. അത് മുൻകൂട്ടി കണ്ട് അങ്കമാലിയിലേക്ക് വരുന്ന എല്ലാ മാന്യന്മാരും കവലയിലെത്തും മുമ്പ് മുണ്ടൂരിമാറ്റി തലയിൽ കെട്ടിയ തോർത്തുടുത്താണ് തുടർന്നങ്ങോട്ട് നടക്കുക. വള്ളോന്റെ ചരിത്രകഥനം കേട്ട ബെഞ്ചമിൻ തലയിൽ കൈവച്ചുപോയി. തീർന്നില്ല, വള്ളോൻ തുടങ്ങിയിട്ടേയുള്ളൂ. പണ്ടിവിടെ നരഭോജികളായ മനുഷ്യർ വരെ ഉണ്ടായിരുന്നു. അതറിയോ നിങ്ങൾക്ക്? ബെഞ്ചമിനത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചരിത്രം വിവരിക്കുന്നതുപോലെയാണ് വള്ളോനതെല്ലാം പറയുന്നത്. ഏതിനും തുനിഞ്ഞിറങ്ങിയതുകൊണ്ടുതന്നെ എല്ലാം കേട്ടിട്ട് തന്നെ മടക്കുമെന്ന് ബെഞ്ചമിനും തീരുമാനിച്ചിരുന്നു. കുറച്ചുകാലം മുമ്പ് ഇവിടത്തെ കിണറിൽ നിന്നൊരു പെണ്ണിന്റെ ശവം കിട്ടി. അതിനുശേഷം ഇവിടത്തുകാർ ആ കിണറിയിന്ന് വെള്ളമെടുക്കാതായി. അങ്ങനെ വന്നപ്പോ ഇവിടത്തെ പള്ളിവികാരിയായ കരിയാട്ടി അച്ഛൻ ഓരോ വീട്ടിൽ നിന്ന് ഓരോ പിടി അരി ശേഖരിച്ച് ലേലത്തിൽ വിറ്റ് കിണറുപണിയാനുള്ള പണം സ്വരൂപിച്ചു. അങ്ങനെ കിണറുപണി തുടങ്ങിയപ്പോഴാണ് വലിയൊരു തടസ്സം. ആഴത്തിലേക്ക് ചെന്നപ്പോ ഒരാൾ പൊക്കമുള്ള ഒറ്റക്കല്ലിന്റെ ഒരു സ്തൂപം അതിനുള്ളിൽ കണ്ടു. അതിലാകട്ടെ വട്ടെഴുത്തും കോലെഴുത്തും ഒന്നുമല്ലാത്ത ഏതോ പ്രാകൃത ലിപികളാൽ എന്തൊക്കെയോ എഴുതിവച്ചിരിക്കുന്നു. കിട്ടാവുന്ന ഭാഷാപണ്ഡിതരെയെല്ലാം വിളിച്ചുകൂട്ടി പരിശോധിപ്പിച്ചിട്ടും അത് വായിച്ചെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ പണ്ഡിതനായ കൃഷ്ണപ്പണിക്കൻ ചില പ്രാചീന ഗ്രന്ഥക്കെട്ടുകളൊക്കെ പഠിച്ച് കാര്യം പറഞ്ഞു. പണ്ടത്തെ ഒരു വിഭാഗം ആളുകൾ നരബലി നടത്തിയിരുന്ന ബലിക്കല്ലായിരുന്നു അത്. സൂര്യഗ്രഹണ നേരത്ത് ബലിയർപ്പിക്കാനുള്ള ശരീരത്തെ ആ കല്ലിൽ മലർത്തിക്കിടത്തി കുന്തം കൊണ്ടയാളുടെ ചങ്കു കുത്തിപ്പിളർന്നെടുത്താണത്രേ ഹോമം നടത്തിയിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇവിടെ കുറച്ച് പോർക്കുകൾ മേഞ്ഞു നടക്കുന്നത് വലിയൊരു വിഷയമായി കാണേണ്ടതില്ല എന്നും കൂടി വള്ളോൻ പറഞ്ഞുവച്ചു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1977 റിലീസായ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന സിനിമയിലെ ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ഗാനം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകിയ ഈ ഗാനം പാടിയത് അമ്പിളിയും പത്മിനി വാര്യരും. അമ്പിളി പിന്നീട് ഒട്ടേറെ സിനിമാ ഗാനങ്ങൾക്ക് ആലാപന ശബ്ദമായെങ്കിലും പത്മിനി വാര്യരുടെ സിനിമാ ജീവിതം രണ്ട് സിനിമയിൽ ഒതുങ്ങി. ഈ സിനിമയ്ക്ക്

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ദേവരാജൻ മാസ്റ്റർ പല ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നത് ഹിന്ദുസ്ഥാനി രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് ഹിന്ദുസ്ഥാനി രാഗമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ചെമ്പരത്തി എന്ന സിനിമയിലെ

ഇത് ഹിന്ദുസ്ഥാനിയിലെ കേദാർ എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കേദാർ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണിയുടെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി ധാട്ടായ കല്യാൺ എന്നുള്ള പേരിൽ തന്നെ ഉള്ള ധാട്ടിൻ്റെ ജന്യമാണ്.

മനോഹരമായ ഒരു രാഗമാണ്. രാഗത്തിൻ്റെ എല്ലാ ഭംഗിയും അദ്ദേഹം ഈ ഗാനത്തിൽ ചേർത്തിരിക്കുന്നു. അതിനൊപ്പം വയലാറിൻ്റെ കാൽപ്പനിക കാവ്യഭാവങ്ങളും കൂടി ചേരുമ്പോൾ കാലങ്ങളൊക്കെ അതിജീവിച്ച് നമ്മളത് ഏറ്റുപാടും.

0: കൃഷിദീപം.
1: കിടാവുകൾക്ക് പശുവിൻ പാലിന് പകരം നൽകുന്നതിന് ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ദ്രാവകാഹാരമാണ് കാഫ് മിൽക്ക് റിപ്ലേസർ. സാധാരണയായി ഇത് പൊടി രൂപത്തിലാണ് ലഭ്യമാകുന്നത്. ആവശ്യമായ അളവിൽ ചൂടുവെള്ളത്തിൽ കലക്കി കിടാക്കൾക്ക് നൽകാം. നല്ല ഗുണമേന്മയുള്ള മിൽക്ക് റീപ്ലേസറിൽ കിടാക്കളുടെ വളർച്ചയ്ക്കാവശ്യമായ വിവിധ പോഷക ഘടകങ്ങൾ സന്തുലിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ, ഊർജ്ജം നൽകുന്ന കാർബോഹൈഡ്രേറ്റുകൾ, കൊഴുപ്പ്, വൈറ്റമിനുകൾ, ധാതുക്കൾ, ദഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള തീറ്റ ചേരുവകൾ എന്നിവ അതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹനക്ഷമതയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, എൻസൈമുകൾ, അമിനോ ആസിഡുകൾ, ഇമൾസിഫയർ എന്നീ പ്രത്യേക ചേരുവകളും ഉൾപ്പെടുത്താറുണ്ട്. ഇവ കിടാക്കളുടെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ചില സാഹചര്യങ്ങളിൽ പാലിലൂടെ രോഗാണുക്കൾ പകരാനിടയുണ്ട്. ശുചിയായി തയ്യാറാക്കിയ മിൽക്ക് റിപ്ലേസർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ രോഗം പകരുന്നത് തടയും. മിൽക്ക് റിപ്ലേസർ പൊടി രൂപത്തിൽ ലഭിക്കുന്നതിനാൽ ദീർഘകാലം സംഭരിക്കാൻ കഴിയും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കിടാവുകൾക്ക് ദിവസേന നൽകേണ്ട തീറ്റയുടെ അളവ് കൃത്യമായി നിയന്ത്രിക്കാനും കഴിയും. കിടാവിന് ലഭിക്കുന്ന ആദ്യപാലായ കന്നിപ്പാൽ അഥവാ കൊളസ്ട്രം രോഗപ്രതിരോധത്തിനാവശ്യമായ ആന്റിബോഡികളാൽ സമ്പന്നമാണ്. കിടാവ് ജനിച്ചതിനുശേഷം ആദ്യ 3 ദിവസങ്ങളിൽ മതിയായ അളവിൽ കൊളസ്ട്രം നൽകേണ്ടത് അത്യാവശ്യം.

ആവശ്യമാണ്. നാലാം ദിനം മുതൽ സാധാരണ പാൽ നൽകി ഏഴാം ദിവസം മുതൽ കാഫ് മിൽക്ക് റീപ്ലേസർ നൽകാം. ഒരു ഭാഗം മിൽക്ക് റീപ്ലേസർ പൊടി ഏഴ് ഭാഗം ഇളം ചൂടുവെള്ളത്തിൽ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസിൽ നന്നായി കലക്കി കിടാക്കൾക്ക് നൽകാം. 1 മുതൽ 2 ആഴ്ച പ്രായമാകുന്നതുവരെ ദിവസം 2-3 ലിറ്റർ 2 പ്രാവശ്യമായി നൽകാം. 3 മുതൽ 4 ആഴ്ച പ്രായമാകുമ്പോൾ ദിവസവും 3-4 ലിറ്റർ എന്ന ക്രമത്തിലും, 5 മുതൽ 6 ആഴ്ച പ്രായമാകുമ്പോൾ ദിവസം 4 മുതൽ 5 ലിറ്റർ എന്ന ക്രമത്തിലും, 7 മുതൽ 8 ആഴ്ച വരെ പ്രായമാകുമ്പോൾ അളവ് ക്രമേണ കുറയ്ക്കുകയും ചെയ്യാം. 9 മുതൽ 10 ആഴ്ച വീനിംഗ് അഥവാ പാൽ വിട്ടുമാറ്റൽ നമുക്ക് ആരംഭിക്കാം.

0: കൃഷിദീപം.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം, പടം മിഥുനം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ആകാശവാണി കോഴിക്കോട്, ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: പ്രശസ്ത നാടക കലാകാരനും ആകാശവാണി എ ഗ്രേഡ് റേഡിയോ നാടക നടനുമായ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും തുടർന്ന് കേൾക്കാം ഇന്ന് ആർട്ട് കഫേയിൽ.
2: പിള്ള സാറിന്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊന്നാണല്ലോ.
3: തീർച്ചയായിട്ടും സാധാരണ നാടകമല്ല, ജീവിതം പകർത്തിയാൽ മതി, അഭിനയിക്കേണ്ട, പെരുമാറിയാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗിൽ ഒരു അക്ഷരം പോലും മാറിക്കഴിഞ്ഞാൽ എല്ലാം ചില്ലുകൊട്ടാരം പോലെ താഴെ പോവുകയും ചെയ്യും. ആ ഒരു ക്രാഫ്റ്റിൽ നിന്ന് പരിശീലിച്ച് അദ്ദേഹം ഓരോ കഥാപാത്രത്തിൻ്റെയും പിൻഭാഗം നമ്മളെ പഠിപ്പിക്കും ആദ്യം. അതായിരുന്നു ഏറ്റവും വലിയ. ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ അയാൾ ഇവിടുന്ന് ഏത് സെമിനാരിയിൽ കഴിച്ചു, എന്തെല്ലാം ചെയ്തു, എങ്ങനെ വളർന്നു എന്നൊക്കെ നമ്മൾ ബോധവാനാവണം. ഒരു വേശ്യയാണെങ്കിൽ അവൾ എങ്ങനെ എങ്ങനെയായി, അത് ഏതെല്ലാം ചീത്ത വഴിയിലൂടെ പോയി, എങ്ങനെ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടായി, അത് ഈ നടി ശീലിക്കണം. ഇങ്ങനെയായിരുന്നു ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കണം, കഥ പഠിക്കണം. നാടകത്തിലെ കഥയുണ്ടാവില്ല, അങ്ങനെ പഠിച്ചാലേ കഥാപാത്രത്തിന് പൂർണ്ണത കിട്ടും.
2: ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ അതായി തീരാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അത് ഒരു വലിയ ഒരു പഠിപ്പ് തന്നെയാണ്
3: തീർച്ചയായിട്ടും. പിന്നെ ഓരോ സമൂഹത്തിൽ ഇപ്പോൾ വലിയ നിറഞ്ഞ സമ്പന്നമായൊരു കുടുംബത്തിലൊരു കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു മരണാവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ കുടുംബനാഥൻ മരിച്ചാൽ അവിടെ മറ്റൊന്നാവും. നേരെ ഒരു ചേരിയിലെ ഒരു കുടുംബനാഥൻ മരിച്ചാൽ അതും മരിച്ചത് കുടുംബനാഥനാണ്, പക്ഷെ സങ്കടങ്ങൾ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് സാർ എന്നെ പഠിപ്പിച്ചത്.
2: ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ വേഷങ്ങൾ നമ്മെ ആവേശിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ?
3: തീർച്ചയായിട്ടും.
2: അത് താങ്കളുടെ ജീവിതത്തെ ഒരു സംഘർഷത്തിലാക്കിയിട്ടുണ്ടോ?
3: ഉണ്ട്. ഭക്തകവി പൂന്താനം എന്ന നാടകത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ നാടകം അതാണ്. അത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഞാൻ നാടകം നിർത്തിയ സമയത്താണ് വീണ്ടും ആ പൂന്താനത്തിലൂടെ തുടങ്ങുന്നത്. പൂന്താനത്തിന് 30 വയസ്സ്, 55 വയസ്സ്, 85 വയസ്സ്, ഈ മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് നാടകം പൂർണ്ണമാകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മാനസികമായിട്ടും ഒരു പൂന്താനമായിരുന്നു ആ കളിച്ച 10-500 നാടകം കളിക്കുമ്പോഴും ഞാനൊരു മനസ്സുകൊണ്ടൊരു പൂന്താനമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് വരെ മറ്റൊരു നാടകം കളിച്ചിട്ടില്ല. അതൊരു മുസ്ലിമായ ഞാൻ പൂന്താനമായി കളിച്ചാണ് ആ നാടകം അവിടെ അവതരിപ്പിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യവും പുണ്യവുമാണ്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിലും നടപ്പിലും നോക്കിലും എന്തിലും അങ്ങനെ പക്വത ഉണ്ടാവണം, അതാണ് ഒരു നടൻ്റെ ധർമ്മം.
2: ഇത്രയും വെല്ലുവിളികളുള്ള ഒരു ജീവിതമാണ് ഒരു നടൻ്റേത്,
3: അത്
2: അല്ലെങ്കിൽ ഒരു നടിയുടേത്. സ്വാഭാവികമായിട്ടും പല സംഘർഷങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ കുറച്ചും കൂടി ഒരു കലുഷമാക്കുമോ?
3: ഇല്ല എന്ന് പറയുന്ന തെറ്റാണല്ലോ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, പക്ഷെ അതിനതിജീവിക്കാൻ അഭിനേതാവിന് അഭിനേത്രിക്കും സാധിക്കണം. കലുഷമായ പ്രത്യേകിച്ച് ഒരു വല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം അതിന് നേരെ വിപരീതമായ കഥാപാത്രം നമ്മൾ ചെയ്യേണ്ടി വരുന്ന സ്റ്റേജിൽ. അപ്പോൾ പഴയതിനെ ഒന്ന് തൽക്കാലം ഒതുക്കി കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ചില ചില്ലറ പാകപ്പഴകളും അവസരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുമ്പോൾ പോയി സ്റ്റേജിൽ ചിരിച്ചുകൊണ്ട് നാടകം അഭിനയിച്ചൊരു നടനുണ്ടായിരുന്നു. എളുപ്പമില്ല, മരിച്ചുപോയി. സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുന്നു, ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാസ്യ കഥാപാത്രം അയാൾക്ക് സ്റ്റേജിൽ ചെയ്യേണ്ടിയിരുന്നു, അയാൾ ചെയ്തു. അപ്പം അതും അഭിനയത്തിൻ്റെ മറ്റൊരു മുഹൂർത്തമാണല്ലോ. അങ്ങനെ സ്വയം മറക്കാനും എന്തിനൊരു പരിധിക്കുള്ളിൽ നിർത്താനും ഒരു നടൻ ആദ്യം പരിശീലിക്കണം.
2: നമ്മുടെ നാട്ടില് നാടകത്തിൽ വളരെ പ്രഗത്ഭരായ നടന്മാരുണ്ട്. അവരുടെ ആ പ്രാഗൽഭ്യത്തെ ഒന്നുകൂടി സമൂഹം അംഗീകരിച്ച് കണ്ടിട്ടുള്ളത് സിനിമയിലേക്ക് എത്തുമ്പോഴാണ്.
3: തീർച്ചയായും.
2: അതേസമയത്ത് സിനിമയേക്കാൾ ക്രാഫ്റ്റും സിദ്ധിയും സമഗ്രതയും ആവശ്യമുള്ള ഒരു കലയാണ് നാടകകല.
3: അതെ.
2: അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ, ഈ ഒരു അംഗീകാരത്തിൽ വരുന്ന ഒരു സമീപന വ്യത്യാസം മണിയേട്ടൻ കണ്ടിട്ടില്ലേ?
3: എനിക്ക് പറയുമ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയല്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ആഗ്രഹം നിലമ്പൂർ ബാലേട്ടനാണ് എന്നെ പിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് അദ്ദേഹം സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി പിന്നെ ഒന്നിലൂടെ പടങ്ങളിലൊക്കെ എന്നെ അഭിനയിപ്പിച്ചെങ്കിലും എനിക്ക് താല്പര്യം നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി സാമ്പത്തികത്തെക്കാളുപരി മനസ്സിനുള്ള ഒരു ബലം. എന്താ അത് പറയുക, നല്ലൊരു നാടകം നല്ലൊരു വേഷം ചെയ്ത് നമ്മൾ വേർത്തൊലിച്ച് വരുമ്പോൾ പ്രേക്ഷകൻ നമ്മുടെ ഏറ്റുവാങ്ങുമ്പോൾ ഒരു സന്തോഷം പണത്തെക്കാൾ വലുതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ എത്രയോ സന്ദർഭങ്ങൾ സിനിമയിലുണ്ടായിട്ടും അതെല്ലാം കളഞ്ഞ് നാടകത്തിന് മുൻതൂക്കം കൊടുത്ത് ഇത്രയും കാലം നിന്നത്. അതിനെനിക്ക് നിരാശയില്ല. പേരും പ്രശസ്തിയും പണവും ഒക്കെ ധാരാളം അവിടെ കിട്ടും, പക്ഷേ ഈ ഒരു സംതൃപ്തി അവിടെ കിട്ടില്ലല്ലോ. ഞാൻ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്.
2: നമ്മുടെ ജീവിതത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു, നമ്മളെങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ.

0: അതെ.
1: അപ്പോൾ അത് മറ്റൊരളവ് പോലും അല്ലെങ്കിൽ വേറൊരു പൊതു മാനകം വെച്ച് അളക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് മണിയേട്ടൻ്റെ സ്വാനുഭവത്തിലൂടെ പറഞ്ഞു വരുന്നത്.
0: എൻ്റെ അനുഭവം, എൻ്റെ വിശ്വാസവും അതാണ്.
1: മണിയേട്ടൻ്റെ ഒരു ഇത്രയും ദീർഘ സർവീസുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ, പുരസ്കാരങ്ങളാലൊക്കെ അങ്ങ് വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേഷങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ പൂന്താനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കൊരു കൂടുതൽ ഒരു അതൊരു തന്മയീഭാവം ഉണ്ടായ വേഷത്തെക്കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ വിശ്വ കേരള കലാസമിതിയിൽ അഭിനയിച്ച മൂന്ന് വ്യത്യസ്ത വേഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. അല്ലാതെ നമുക്കൊരു ചലഞ്ചായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസാധ്യമെന്ന് തോന്നുന്ന തരത്തിലേക്കൊക്കെ താങ്കളെ പിടിച്ച് ഒലച്ചിട്ടുള്ള വേഷങ്ങളും സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ടാവും.
0: അത് ഈശ്വരൻ്റെ മേൽവിലാസം എന്നൊരു നാടകമുണ്ട്. അത് ഞരളത്ത് രാമൻ പൊതുവാളിൻ്റെ ജീവിതകഥ എന്നാൽ അത് പേര് മാറ്റി ശ്രീധര പൊതുവാളാക്കി. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വളരെയധികം ഞാൻ സ്വയം പരിശീലിക്കേണ്ടി വന്നിട്ടുണ്ട്. 5 വർഷത്തോളമായി ഞാൻ നാടകം കളിച്ചു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മറ്റൊരു വേഷം ആ ശ്രീധര പൊതുവാളാണ്. ഒരു കല്ലിനെ പോലും കരയിക്കുന്ന ഒരു കഥയായിരുന്നു അത്. എല്ലാം കൊണ്ടും നമ്മുടെ ഞരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പൂന്താനത്തിനെ പോലെ ഒരു ട്രീറ്റ് അതിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് സ്വയം മാറാനും മണി എന്ന ഞാൻ ആ ക്യാരക്ടറാവാനും കുറേ സമയത്ത് മാസങ്ങളോളം പരിശ്രമിച്ചിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മലയാള നാടകവേദിയിൽ ഒരു കസേര കിട്ടിയത് ഈ ഒരു ഈശ്വരൻ്റെ മേൽവിലാസത്തിലെ ശ്രീധര പൊതുവാൾ എന്ന കഥാപാത്രം. അത് ഫ്രാൻസിസ് ടീമാവേലിക്കര എന്ന പ്രഗത്ഭനായ എഴുത്തുകാരനാണ് അത് ചെയ്തത്. പിന്നെ അതിനുവേണ്ടി എനിക്ക് പാടിയത് കലാമണ്ഡലം ഹൈദരല്ലിയായിരുന്നു. അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ കുറച്ച് ക്ലേശിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം.
1: ഏത് കലാരംഗം എന്നല്ല, മനുഷ്യ ജീവിതത്തിൽ എല്ലാ തുറകളിലും മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നിൽക്കുമ്പോൾ തന്നെ അവരൻ ഒരു ശത്രുവാണ് എന്നുള്ള ഒരു ഉത്ബോധം പല മനുഷ്യർക്കും ഉണ്ട്. കലാമേഖലയാകുമ്പോൾ അരക്ഷിതത്വം ഒരു സുരക്ഷിതത്വത്തെ മുൻനിർത്തി അത് കുറച്ച് കൂടുതലുമായിരിക്കും. മുനിയേട്ടൻ്റെ അനുഭവം എന്താണ്?
0: എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കൃത്യനിഷ്ഠകളും സത്യസന്ധയും പുലർത്തി പോകുന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് എൻ്റെ 3 മക്കളെ ഞാൻ നല്ല നിലയിലെത്തിച്ചത്. ജീവിതത്തിൽ ഒരു രൂപ പോലും കടമില്ലാതെ ഇന്നും ജീവിക്കുന്നത്. അതാ ജീവിതം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിശുദ്ധി ഞാൻ എൻ്റെ ജീവിതത്തിലും കാണിക്കാൻ തുനിഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതിന് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ.
1: നല്ലൊരു കുടുംബം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഒരു മനുഷ്യനെ വളരാനും പറക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് മണിയേട്ടൻ്റെ ജീവിതം നമ്മളോട് പറയുന്നത്.
0: അതെ അതെ.
1: കലാകാരന്മാർക്ക് പലപ്പോഴും അവരെ ആവേശിക്കുന്ന ആ ഒരു കല ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെൻ്റ് പലപ്പോഴും അവരെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത വിധം കീഴ്പ്പെടുത്തി കളയുകയും തകർത്ത് കളയുകയും ചെയ്യുന്ന കാഴ്ച മണിയേട്ടൻ ഒരുപാട് കണ്ടിട്ടുണ്ട്.
0: ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ സ്വയം കലാകാരനാണെങ്കിലും കലാകാരനൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ആർക്കും കലാരംഗത്ത് തുടർന്ന് നിൽക്കാം, ഒരു നല്ല ജീവിതം നയിക്കാം. പക്ഷെ പലരും, എല്ലാവരും എന്നല്ല, പലരും അത് വിട്ടുകളയുന്നു. കലാകാരനാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം, കലാകാരി ആവണം ഇങ്ങനെയൊക്കെ ആവണം എന്ന ധാരണ വേറെ രീതിയിൽ ചിന്തിച്ചാൽ പരാജയം ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടാകും. കലാരംഗത്താകുമ്പോൾ കൂടുതലുണ്ടാകും.
1: താങ്കൾ കലാ അവതരണത്തിനായിട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളത്
0: ധാരാളം.
1: അപ്പോൾ അതിൽ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന സഞ്ചാരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
0: ഏറ്റവും എനിക്കിഷ്ടം കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുന്നതാണ്. കാരണം നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോഴേ നമ്മളെ കാത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കും അവിടുത്തെ ജനങ്ങൾ. അവർക്ക് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കലാപരിപാടിയാണല്ലോ ഇത്. കാത്തിരിക്കും. കാത്തിരുന്നതിന് ശേഷം നമ്മൾ നാടകം അവർ വളരെ ശ്രദ്ധയോടെ കണ്ട് പിന്നെ 1-2 ദിവസം വീണ്ടും അവിടെ താമസിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഒരു വിഭാഗം ആൾക്കാർ വന്ന് നമ്മളൊന്ന് അവിടുന്ന് ആ നഗരത്തോട് ഗ്രാമത്തോട് വിട്ടു പോരുമ്പോൾ വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് കേരളത്തിന് പുറത്തുള്ള മലയാള നാടക ആസ്വാദകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരെന്നും നമ്മൾ ഓർക്കുകയും ചെയ്യും, നമ്മുടെ കഥാപാത്രങ്ങളെ ഓർക്കും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നെനിക്കറിയില്ല. എന്നാലും പോലും കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്.
1: നടനത്തിനപ്പുറത്ത് എന്തെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, നാടകം തന്നെയാണ്.
1: ഈ ഒരു 4 പതിറ്റാണ്ടിനിടയിൽ നാടകത്തിൻ്റെ സങ്കേതങ്ങളിലും അവതരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ പല കാര്യങ്ങളിലൂടെ വന്നു കടന്നു വന്നു.
0: ഓ,
1: പക്ഷെ അതിൽ മാറാതെ നിൽക്കുന്ന ഒരു ഘടകം, താങ്കൾക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം നാടകത്തിൻ്റെ ഒരു ആത്മാവിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരീരത്തിൽ നിൽക്കുന്നത് ഏതാണ്?
0: നാടകത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കേറ്റിയും പിന്നെ എന്നൻപിള്ളയും അവരൊക്കെ വരുത്തി വെച്ച ആ മാറ്റങ്ങൾ ഇടയ്ക്ക് തേയ്മാനം വന്നുപോയി. ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് പിന്നെ മാത്രമല്ല, ഇപ്പോൾ മേക്കപ്പിൽ

0: അഭിനയത്തിൽ, അതേപോലെ രംഗസംവിധാനത്തിൽ എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. മാറ്റം വേണം, ആ മാറ്റത്തെ നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളുകയും വേണം. പഴയത് മാത്രമാണ് നല്ലത്, പഴയ രീതി മാത്രമാണ് നല്ലത് എന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റിയേ തീരും. മാറ്റം ഏതിലും വേണം, എല്ലാ രംഗത്തും വേണം.
1: മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്.
0: അതെ അതെ അതെ അതെ.
1: ആ ഒരു തത്വമാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്.
0: പിള്ള സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്, തെറ്റ് തെറ്റല്ല അത് അറിവുകളാണ്, പക്ഷേ തെറ്റ് തെറ്റാണെന്നറിഞ്ഞിട്ട് തെറ്റുന്നതാണ് തെറ്റ്.
1: അദ്ദേഹത്തെ പോലെയുള്ള വലിയ മഹാഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ്,
0: എൻ്റെ ജന്മപുണ്യം.
1: വീട്ടിൽ നിന്നിങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ മക്കളെയും കുടുംബത്തെയും കുറിച്ച് വളരെ സ്നേഹവായ്പോടു കൂടി സംസാരിച്ചു. എന്നാലും മണിയേട്ടൻ വീട്ടിൽ ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം അരങ്ങുകളിൽ ചിലവഴിച്ച മനുഷ്യൻ.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ വീട്ടുകാർക്ക് അതായിട്ട് പൊരുത്തപ്പെട്ടിരിക്കും, കാരണം മക്കൾ ഇപ്പോൾ കാണുന്നത് അച്ഛൻ നാടകവണ്ടിയിൽ വന്നിറങ്ങുന്ന കാഴ്ചയായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? സമീപനമല്ല, അതിൻ്റെ ഒരു കാലത്തെ ആ സമയത്തെ മണിയേട്ടൻ എങ്ങനെയാണ് നോക്കുന്നത്?
0: എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ കുട്ടികളെ വിട്ടു നിൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകുന്നു. സാമ്പത്തികമല്ല, കുട്ടികൾ വളരുന്ന സമയത്ത് നമ്മൾ കൂടെ എപ്പോഴും വേണം. അത് ഏകദേശം ഒരു 10 മാസത്തോളം നമ്മളെപ്പോഴും സ്റ്റേജിലായിരിക്കും, 2 മാസം മാത്രമേ വീട്ടിൽ കാണൂ. അപ്പോൾ ചിലപ്പോൾ വിഷമിക്കാറുണ്ട്, പിന്നെ എല്ലാ സുഖങ്ങളും പിന്നെ ഒരുമിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും നിറവയറോടുകൂടി ഇരിക്കുന്ന ഭാര്യ കിലോമീറ്റർ താണ്ടി ട്രെയിനിൽ വന്ന് ഷൊർണൂരും തൃശ്ശൂരും വന്ന് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് വന്ന് അവ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവരൊന്ന് കണ്ട് ഒന്ന് താലോചിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ അവരെ തിരിച്ചയച്ച് നാടകസ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ഉള്ളിലൊരു നോവ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ, ഇപ്പോൾ അതൊരു സുഖമാണ്.
1: എന്തായാലും ആ ഒരു സുഖം, ഒരു കലാകാരൻ ആഗ്രഹിക്കുന്ന സുഖം മണിയേട്ടൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് മണിയേട്ടൻ്റെ കലാജീവിതം ആകുന്ന ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ശ്രോതാക്കളുമായി തരുന്നതിന് പങ്കുവച്ചത്.
0: ശ്രോതാക്കളാണ് നമ്മുടെ ശക്തിയും ബലവും ഒക്കെ. അത് നാടകമായാലും സ്റ്റേജിലായാലും റേഡിയോയിലായാലും എവിടെ, അവരില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലല്ലോ. എനിക്ക് വേറെ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ KT മുഹമ്മദിൻ്റെ സമ്മതം എന്നൊരു നാടകത്തിൽ, റേഡിയോ നാടകോത്സവത്തിന് വന്ന നാടകമാണ്, റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മൾ പോയി. പിന്നെ ഒരിക്കൽ കുട്ടനാടിൽ പോയിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അവിടെ ഇതിനെ ചർച്ച നടക്കുക, രാത്രിയാണ്, നാടൻ കഴിഞ്ഞ് വന്നപ്പോൾ ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ നാടകത്തിൽ എൻ്റെയും എൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ച പെണ്ണിൻ്റെയും ഡയലോഗൊക്കെ അവർ പരാമർശിക്കുക. അപ്പോൾ അവർ, ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ, ഈ കുട്ടനാട്ടിൽ പാതിരക്കി എന്നപ്പോൾ. അപ്പോൾ അവരതേപ്പറ്റി വല്ലാതെ സമർത്ഥിക്കുകയാണ് ആ ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറിൻ്റെ പറ്റിയും. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ ആ ക്യാരക്ടർ ഇന്ന് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു, പിന്നെ എന്താ ഇങ്ങനെ കളിയാക്കുന്നത്? ആ നാടകമല്ലേ, ആ ക്യാരക്ടറാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ എങ്ങനത്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടുന്നൊരു വിസ്മയം, വേറെ എവിടെ പോയാലും കിട്ടില്ല.
1: ജീവിതം അത്തരം വിസ്മയങ്ങൾ ഇനിയും താങ്കൾക്കായി കാത്തു വെച്ചിട്ടുണ്ട്.
0: കാത്തിരിക്കുക,
1: നാടക വഴിയിൽ യാത്ര തുടരുക. നന്ദി
0: നന്ദി നന്ദി നന്ദി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തെക്കുറിച്ചാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ധന്യ CS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. നിലാവു വീണ വനങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഗാനം ബ്രഹ്മാനന്ദൻ പാടിയത്.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
8: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സുവർണമലരുകൾ.
1: ആദ്യം കേൾക്കാം പിക്നിക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം. സംഗീതം എം കെ അർജുനൻ, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: ഒരു കൊച്ചു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് സുവർണമലരുകളിൽ ഇനി. സംഗീതം MB ശ്രീനിവാസൻ, ഗാനരചന OIN V കുറുപ്പ്.

സുവർണമലരുകൾ തുടരുന്നു. ഇനി കേൾക്കാം വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസും മാധുരിയും പാടിയ ഗാനം. ചിത്രം പേൾ വ്യൂ.

കേൾക്കാം. ഒ.എൻ.വി. ഗ്രൂപ്പിന്റെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം നൽകി ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം. ചിത്രം സാഗരം ശാന്തം.

പ്രാർത്ഥന എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം ചുരം എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം. ഡോക്ടർ രാജീവിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയത്.

ഇനി കേൾക്കാം ചാർലി എന്ന ചിത്രത്തിൽ ദിവ്യ എസ് മേനോൻ പാടിയ ഒരു ഗാനം. സംഗീതം ഗോപി സുന്ദർ, ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകൂ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധന ഉള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവർ. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങും പുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്

0: കാത്താണ് ക്ലിനിക്കലുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം ഈ അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻറ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഒരു ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും. അതുപോലെ അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികളെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക്, അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്, ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക്, അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തിൽ, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നുള്ള കുട്ടികളുടെ

0: സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ, ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പം നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു, ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടിമത്തത്തിലേക്ക്, മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. മുഖ്യമന്ത്രി

പ്രധാനമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച് എസ് സി, വി എച്ച് എസ് സി, ടി എച്ച് എസ് എസ് സി പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാക്കും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. സിബിഎസ്ഇ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസ് അടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. വൈകിട്ട് രാഷ്ട്രപതി ഗാംഗ്ടോക്കിലെ നാംക്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കും. നാളെ നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സൈനികരുമായി സംവദിക്കും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും അവർ പങ്കെടുക്കും. ഇന്ത്യ അമൃത് കാലത്തിലൂടെ കടന്നു പോകുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങൾ നേരിൽ കണ്ട് സുരക്ഷാസ്ഥിതി അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനിവോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടെഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളുടെ 1,800,000+ തീർത്ഥാടകർ ഒത്തുചേരും. നമിറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലീഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർത്ഥവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം.

2028 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. മറ്റന്നാൾ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവിക സേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്കുണ്ട്. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തുന്നതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് മുതൽ മൂന്നാഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.9 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. ഐപിഎൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും PV സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, HS പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇന്ധന വില വർദ്ധവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് അറിയിച്ചു. ഇന്ധന വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റന്നാൾ വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പനയും നാളെ വരെ നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകൾ ഇന്ന് എറണാകുളത്ത് മന്ത്രി അനൂപ് ജേക്കബ് പ്രകാശനം ചെയ്യും. ചടങ്ങിൽ ഷെറിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടത്തും. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:50. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പിഎംജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. എസ്പിമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച്എസ്ഇ, വിഎച്ച്എസ്ഇ, ടിഎച്ച്എസ്ഇ പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. results.kerala.gov.in അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സിഎംആറിലും തമ്മിലെ ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടെൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു.

0: വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷ ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 മെയ് 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1800,000-ലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ

0: പൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനം വകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7-ന് ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7-ന് മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം 2-ാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലി സോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുകേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, എച്ച് എസ് പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ എസ് എസ് പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: Australian Videshakarya Mantri Penny Wong, Japan.

0: വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിന് ശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്,

0: ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 lakh പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. SPമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലെ ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കുണ്ട്. ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 lakh rupees വനം വകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ HDSന് കീഴിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് സ്ഥിരനിയമനം. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ R പ്രജ്ഞാനന്ദയും D ഗുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരങ്ങളിൽ വിജയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 3:00.

0: തൽസമയ ഫോണിൻ പരിപാടി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236617 അല്ലെങ്കിൽ 0495236617 അല്ലെങ്കിൽ 9447444800 ഈ നമ്പറുകളിലേക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഗാനോത്സവം തുടരുന്നു. ആദ്യമായി ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ, സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗർ.

ഗാനോത്സവത്തിലൂടെ ശ്രീപ്രിയയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയത്. ഗാനശില്പികൾ വിദ്യാസാഗർ, സച്ചിദാനന്ദൻ, ഗിരീഷ് പുത്തഞ്ചേരി.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഗാനോത്സവം തുടരുകയാണ്. കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അന്നൊരിക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കൈതപ്രം വിശ്വനാഥൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പേരാമ്പ്രയിൽ നിന്നും രാഖി ആവശ്യപ്പെട്ട ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ലതിക എന്നിവർ പാടിയത്. ഭരതന്റെ വരികൾക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: മടവൂരിൽ നിന്നും ദിലീപ് കുമാർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം മഹസർ. ഹരി കുടപ്പനക്കുന്നിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത്.

ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അഞ്ജലി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അടുത്തതായി മണിയൂരിലുള്ള വേദിയുടെ ഇഷ്ടഗാനം കേൾക്കാം. കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ,

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്ന് 30-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി വിവേക് ആവശ്യപ്പെട്ട ഗാനം കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ്, സംഗീത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു ബാലഭാസ്കർ.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കക്കഞ്ചേരിയിൽ നിന്നും രാജൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഉറുമി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അർജുൻ, നന്ദിത.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇതോടെ ഇന്നത്തെ ഗാനോത്സവം പൂർണ്ണമാവുന്നു. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

0: confirming the onset of the monsoon, while districts from Thrissur northwards have not received significant rainfall since this morning. Several southern regions continue to witness steady showers. Places including Kochi, Moonar, Kumaragam, Nilakkal, Kummali, Shabarimala, Varkala and Ponmudi have recorded around 5 millimeters of rainfall since 10 o'clock this morning. Midhi M. Palluruthi, Akashvani News, Thiruvananthapuram.
1: On sports, the playoffs in IPL cricket are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier 1 in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final, while the losing side will get another opportunity in qualifier 2. And now, before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar chairs Quad Foreign Ministers meeting in New Delhi. Quad commits to stable and secure energy markets. India and the US sign key agreement to strengthen supply, mining and processing of critical minerals and rare earths. Union Home Minister Amit Shah visits Sanchu border post in Rajasthan, launches Vibrant Villages Program 2 in border regions of the state. Millions of pilgrims begin main ritual of Hajj pilgrimage in Saudi Arabia. And in the IPL qualifier 1, Gujarat Titans to take on defending champions Royal Challengers Bengaluru in Dharamshala this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: സ്വിഡ്രിഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ടു സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിന്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിന്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോഫ്, നിക്കോ, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
5: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
6: ഓ, ഇന്നിത്തിരി താമസമേ. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
5: ചോരയോ? എന്തു ചോര?
6: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
7: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
6: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
8: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
7: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
8: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്.

0: സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
1: മോനെ, ഒരു വിശേഷം.
2: എന്താമേ?
1: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
2: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
1: ആ അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
3: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
1: എന്താ, നീ വരില്ലേ മോനെ?
2: ഇതെന്ത് ചോദ്യമാണ്? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
3: ആ പിന്നെ റസ്മുഖിനെയും ക്ഷണിക്കുന്നു കേട്ടോ.
4: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
1: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: സോണിയ, മനസ്സിലായില്ലേ? ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണിയ ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോൾ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യയുണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെപ്പറ്റി പറഞ്ഞതേയുള്ളൂ, ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.

0: അല്ലേ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ.
1: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
2: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെ കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷിൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവളെ ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ്! അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ ആബിദ പർവീൻ ആലപിച്ച ഗസൽ ആസ്വദിക്കാം.

0: ആബിദ പർവീൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ജഗ്ജീത് സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗസൽ കേൾക്കാം.

അടുത്തതായി അഫ്സാന എന്ന ആൽബത്തിൽ ഷംസ് മുസാഫർപുരിയുടെ വരികൾക്ക് ഗുലാം അലി സംഗീതം നൽകി സോനു നിഗം പാടിയ മനോഹരമായ ഒരു ഗസൽ ആസ്വദിക്കാം.

0: ഷാംസ് മുസാഫർപുരി ഗുലാം അലി കൂട്ടുകെട്ടിൽ അഫ്സാന എന്ന ആൽബത്തിനു വേണ്ടി സോനു നിഗം പാടിയ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
0: ചിത്ര പാടിയ ഗസൽ കേൾക്കാം. രചന നസീർ ഗാസ്മി, സംഗീതം രമേശ് നാരായണൻ.

0: നസീർ കാസ്മിയുടെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം നൽകി ചിത്ര പാടിയ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:06. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുമുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മ്യാവൂ മ്യാവൂ കരിമ്പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചനാ സംഗീതം ഷഫീഖ് റഹ്മാൻ.

അടുത്ത ഗാനം ജോസേട്ടിൻ്റെ ഹീറോ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന രമേഷ് മണിയത്ത്, സംഗീതം സാജൻ കെ റാം, പാടിയവർ ശ്രീനിവാസ്, ശ്വേത.

0: pillars.
1: ഇനി റീറ്റെയിൽ പണിക്കൂലി ഇല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച അഞ്ച് നാടകങ്ങൾ അഞ്ച് ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 103.6 റിയൽ എഫ് എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ അഞ്ച് റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ് എമ്മിൽ.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ, ഗായകൻ യേശുദാസ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വടക്കൻ പാട്ട്, ലക്ഷ്മി ഹരിദാസനും സംഘവും അവതരിപ്പിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.

0: வரிசைகளில் ஒத்த கம்பினாரம் மாத்திரம் மூலம் வீணாகானம்.
1: അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്. ചിത്രം മരിക്കുന്നില്ല ഞാൻ. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിറ്റ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും.

0: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാങ്ക്.
1: RBI പറയുന്നു,
2: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
5: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സെഹർ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ പാടിയതാണ് ആദ്യ ഗാനം.

അടുത്ത ഗാനം മൊഹറ എന്ന ചിത്രത്തിനു വേണ്ടി അൽക്കായാഗ്നിക്, ഉദിത് നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം വിജു ഷാ.

0: പന്ത്രണ്ടാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു, സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-19 ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12-ാം ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40 ലക്ഷം രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The center has constituted a higher-level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah today informed that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Navlekar. Census Commissioner, along with former

0: പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി മെയ് 31 മുതൽ ജൂൺ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 1,72,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2ാം ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ ജൂൺ 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ 1 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6:40 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, കിണർവെള്ളം ശുദ്ധിയായി ഉപയോഗിക്കുവാൻ ഡോക്ടർ PS ഹരികുമാറുമായി അഭിമുഖം, 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ, 7:35 യുവവാണി, 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. 10 മണിക്ക് നിശ്ചയം.

ചാസുരഭി, 11 മണിക്ക് ലളിതഗാനം. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം ശ്രീ എ കെ ബി നായർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ചെറിയവ കുമാരനാശാൻ എഴുതിയ കവിത, ആലാപനം അജിത സുരേഷ്, തുടർന്ന് പ്രഭാതഗീതം, രാധിക തിലക്, ജയചന്ദ്രൻ ചിത്ര എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഓർമ്മയുടെ അറകൾ. നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരി പങ്കെടുക്കുന്നു. തുടർന്ന് ആരോഗ്യം അമൂല്യം, അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന പി പങ്കെടുക്കുന്നു. തുടർന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നീ പരിപാടികൾ കേൾക്കാം. 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. ഒൻപത് മണിക്ക് വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് അഷ്ടപതി NP ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, സമ്മിശ്ര കൃഷിയും ഫാം ടൂറിസവും, ജിഷ വിനോദ് പൂവാറന്തോടുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 യുവവാണി, വിശ്വദർശനത്തിന്റെ പുല്ലാങ്കുഴൽ, ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ചുള്ള ചിത്രീകരണം. 8 മണിക്കും 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷ്യം

0: സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM-3 പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P. K. ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ലാഗ്

0: ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: കുടിവെള്ളം ശുദ്ധവും സുരക്ഷിതവുമല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും പരിസര മലിനീകരണവുമൊക്കെ ഉണ്ടാവാറുണ്ട്. കിണർവെള്ളം ശുദ്ധിയായി ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ പി എസ് ഹരികുമാർ സംസാരിക്കുന്നത്.
1: നമ്മൾ കുടിക്കുന്ന ഈ കുടിവെള്ളം എല്ലാം ശുദ്ധവും സുരക്ഷിതവുമാണോ?
2: തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കിന്ന് ഭൂമിയിൽ ലഭ്യമായ വെള്ളത്തിനകത്ത് ഏതാണ്ട് 1% താഴെ മാത്രമേ ശുദ്ധജലം എന്ന് നമുക്ക് പറഞ്ഞ് വേർതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ തന്നെ വളരെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത വെള്ളമാണ്. ഏതാണ്ട് 0.2% അല്ലെങ്കിൽ 0.3% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമായിട്ട് നമുക്കിന്ന് ഭൂമിയിൽ ലഭ്യമായിട്ടുള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മളൊരു വീടുണ്ടാവും, അതിൻ്റെ അടുത്തൊരു ചെറിയ കക്കൂസ് ഉണ്ടാവും. അത് തന്നെ ശാസ്ത്രീയമായിട്ട് പലപ്പോഴും പാലിക്കാത്ത രീതിയാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കൊക്കെ നമ്മൾ പലപ്പോഴും നിർമ്മിക്കുന്നത്. അത് വരുമ്പോഴും അതിൽ നിന്നുള്ള മാലിന്യം നമ്മുടെ കിണറിനെ മലിനീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ കണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ ശുചിത്വമില്ലായ്മയാണ്. ശുചിത്വം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരാം. നമ്മുടെ കരമാലിന്യ സംസ്കരണത്തിന് നമുക്ക് സാധ്യതകൾ വളരെ പരിമിതമാണ്. ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റേജ് മാലിന്യമാണ്. അതായത് കക്കൂസിൽ നിന്ന് വരുന്ന മാലിന്യമാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം. അപ്പം ഇങ്ങനെ കരമാലിന്യം, ദ്രവമാലിന്യം അല്ലെങ്കിൽ സെപ്റ്റേജ് മാലിന്യം നമുക്ക് വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ പുറത്തോട്ട് ഒഴുക്കിക്കളയുക ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ഭൂഗർഭജല സ്രോതസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ പുഴകളെയും അല്ലെങ്കിൽ തണ്ണീർത്തടാകങ്ങളെ അല്ലെങ്കിൽ പല അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ജലസ്രോതസ്സിനെയും മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ജലം നല്ലതാണോ എന്നറിയണമെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ നിഷ്കർഷിച്ചിരിക്കുന്ന ചില നിബന്ധനകൾ അനുസരിച്ചത് മാത്രമേ അത് ആ ഒരു പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുടിവെള്ളം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ.
1: കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു പ്രത്യേക ഒരു യൂണിറ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണവും വളരെ അധികമാണ് അല്ലേ? പിന്നെ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി, ഇതൊക്കെ ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
2: തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ഘടകമാണ്. അപ്പം പലപ്പോഴും വീട് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രാഥമിക സൗകര്യത്തിന് പോലും സ്ഥലമില്ലാതെയാണ് നമ്മൾ പാർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. പിന്നീട് നമ്മുടെ കരമാലിന്യ സംസ്കരണം വേണ്ട രീതിയിൽ ശാസ്ത്രീയമായിട്ട് നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കേരളത്തിലുണ്ടാകാം. വേറൊരു പ്രധാന പ്രശ്നമുള്ളത് തീരപ്രദേശത്ത് താമസിക്കുന്നവരുടെയാണ്. നമ്മുടെ മാലിന്യത്തിൻ്റെ തോത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ പ്രദേശങ്ങളിലാണ് നമുക്ക് അവിടുത്തെ ജനങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. അവിടുത്തെ വെള്ളത്തിൻ്റെ ഉപ്പുരസം അല്ലെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയയുടെ പ്രശ്നം, അവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള മണ്ണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നായിട്ട് ഓപ്പൺ ഡെഫെക്കേഷൻ പലപ്പോഴും ഇപ്പം നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെയാണ് ബാധിക്കുന്നത്. അത് വരുവാണെങ്കിൽ ഈക്കോളെ ബാക്ടീരിയ കിണറ്റിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ശുചിത്വത്തിൻ്റെ ഒരു അഭാവം പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പല രീതിയിലുള്ള സാംക്രമിക രോഗങ്ങളും അത് ഉണ്ടാകാനും അല്ലെങ്കിൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത്തരം മാലിന്യങ്ങളെ നമ്മളൊക്കെ അകറ്റി സുരക്ഷിതമായ കുടിവെള്ളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്?
2: തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതൊക്കെ മാലിന്യം സംസ്കരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാ പഞ്ചായത്തുകളും അല്ലെങ്കിൽ ടൗണുകളും കോർപ്പറേഷനുകളിലും അല്ലെങ്കിൽ എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത് ഉണ്ടാക്കുകയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമുക്ക് നമ്മുടെ ഗാർഹികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കിണറുകൾ സുരക്ഷിതമായിട്ട് കൊണ്ടുവരാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഇപ്പം കേരള വാട്ടർ അതോറിറ്റി പോലുള്ള പല ഏജൻസികളും കേരളത്തിൽ ഇന്നുണ്ട്. അവർ തരുന്ന വെള്ളം നമ്മൾ സുരക്ഷിതമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നതും അതങ്ങനെ തന്നെ പല സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും. പക്ഷെ അവർക്കും അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. എല്ലാ 100% ആൾക്കാർക്കും അവരുടെ ജലം തന്നെ എത്തിക്കാനായിട്ടുള്ള അവർക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ തന്നെ കണക്കനുസരിച്ചിട്ട് നമുക്ക് ഒരു 50% അല്ലെങ്കിൽ 50% ആൾക്കാർക്ക് ഈ പറഞ്ഞ പ്രൊട്ടക്റ്റഡ് വെള്ളം എത്തിക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിന്ന് ഏതാണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 65 ലക്ഷത്തോളം കിണറുകളാണ് കേരളത്തിലുള്ളത്. 1 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ 350-400 കിണറുകൾ വരെ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ്. ഈ കിണറുകൾ നമുക്ക് ഏത് രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു പ്രാഥമികമായിട്ടുള്ള കാര്യം.

0: ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കിണറിനെ പാരപ്പെറ്റ് വോള് ചെയ്യുക, ബേസ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ കിണർ നെറ്റ് ഇടുക, ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് നമുക്കൊരു കിണർ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളൊരു കക്കൂസിന്റെ ടാങ്ക് ചെയ്യുമ്പോൾ, സെപ്റ്റിക് ടാങ്ക് ചെയ്യുമ്പോൾ കഴിവതും നല്ലൊരു ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം പുതിയ മുനിസിപ്പൽ റൂൾ അനുസരിച്ച് തന്നെ 7.5 മീറ്ററെങ്കിലും ഇങ്ങനെയുള്ള മാലിന്യ സ്രോതസ്സും കിണറും തമ്മിലുള്ള ദൂരം പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. പല സ്ഥലത്തും അതും പോരാത്ത ഒരു നിലയിലാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് സാൻഡി സോയില് ഇപ്പം തീരദേശ പ്രദേശത്തൊക്കെ 15 മീറ്റർ അല്ലെങ്കിൽ 12 മീറ്റർ എങ്കിലും ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അത് നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കിണറുകൾ നിർമ്മിക്കുമ്പോഴും നമ്മുടെ കക്കൂസുകൾ നിർമ്മിക്കുമ്പോഴും ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ കുറേ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നമുക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരിക്കൽ മലിനീകരിക്കപ്പെടുവാണെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് കിണറിനെ റിജുവനേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഒരുപാട് മാർഗങ്ങൾ ഇന്ന് നമ്മളുടെ മുമ്പിൽ ലഭ്യമാണ്. ഒന്ന്, ഏറ്റവും നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ജലത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുക എന്ന് പറയും. അതായത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അത് ക്ലോറിൻ വാതകം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ബ്ലീച്ചിങ് പൗഡറാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നത്. 1 ലിറ്ററിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്നുള്ളൊരു കണക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണെങ്കിൽ കിണർ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ റെസിഡ്യൂ ക്ലോറിൻ്റെ ഒരു 0.2 അല്ലെങ്കിൽ 0.3 പാർട്സ് പെർ മില്യനോ ആ രീതിയിൽ ഉള്ളൊരു റെസിഡ്യൂ ക്ലോറിൻ വരത്തക്ക രീതിയിൽ നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കണം?
0: അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ട്രയലാൻഡർ മെത്തേഡ് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ എത്ര സമയം കൊണ്ടാണ് ഈ മലിനജലം ഊർന്നിറങ്ങിയിട്ട് കിണറ്റിലോട്ട് വരുന്നതനുസരിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു സാധാരണ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ നമ്മൾ ഈ രീതിയിൽ ശുദ്ധീകരിച്ച കിണർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഈ രീതിയിൽ അത് ശുദ്ധീകരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇടയ്ക്ക് വെള്ളം പരിശോധിക്കാനായിട്ടുള്ള നടപടികൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുകയെടുക്കുക. ഇന്ന് ഒരുപാട് വളരെ ലളിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ലാബറട്ടറികൾ ഇന്ന് ലഭ്യമാണ്. ഈ ലാബുകളിൽ കൊടുക്കുകയാണെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. പിന്നീടുള്ള കെമിക്കൽ ഇപ്പോൾ ഇരുമ്പിൻ്റെ അംശം പോലുള്ള ചില പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ കളറ് ചുവന്ന് വരിക, അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ആവുക, ചില പൊടികൾ വെള്ളത്തിനകത്ത് അടിഞ്ഞു വരുന്ന കാണുക, അല്ലെങ്കിൽ ഓയിലി ലെയറ് പോലെ വെള്ളത്തിൻ്റെ കിണറിൻ്റെ മുമ്പിൽ കെട്ടിക്കിടക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം ഇരുമ്പിൻ്റെ അംശം വെള്ളത്തിനകത്ത് കൂടുതലുണ്ടെങ്കിൽ. അത് നമുക്ക് മാറ്റാനായിട്ട് ഇരുമ്പിൻ്റെ ഫിൽറ്റേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇരുമ്പിൻ്റെ അംശം നമുക്ക് കണക്ട് ചെയ്യുന്ന മാറ്റാനായിട്ട് സാധിക്കും.
2: കിണർ വെള്ളം ശുദ്ധിയായി ഉപയോഗിക്കാൻ സംസാരിച്ചത് ഡോക്ടർ PS ഹരികുമാർ. ഇനി ഈ ഗാനം.

ഭക്ഷ്യവിഭവങ്ങൾ അലങ്കരിക്കുന്നതിനും അവയ്ക്ക് മണവും രുചിയും നൽകുന്നതിനും ഉപയോഗിക്കുന്ന ഇലവിളയാണ് പാഴ്സലി. ഈ ചെടി രണ്ട് തരമുണ്ട്, പരന്ന ഇലകളുള്ളതും ചുരുണ്ട ഇലകളുള്ളതും. വീട്ടുവളപ്പിൽ ജൈവരീതി വളർത്തി ഇലകൾ വിളവെടുക്കാം. മല്ലിയിലയോട് സാദൃശ്യമുണ്ടെങ്കിലും ഇലകൾക്ക് കൂടുതൽ ഗന്ധവും കട്ടിയുമുണ്ട്. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നിടത്തും ഭാഗികമായ തണലുള്ളിടത്തും വളർത്താം. കേരളത്തിലെ കാലാവസ്ഥയിൽ ഭാഗികമായ തണലാണ് അനുയോജ്യം. മഴമറയിൽ നന്നായി വളരും. നല്ല നീർവാർച്ചയും ജൈവാംശം ഏറെയുള്ളതുമായ പോഷകസമൃദ്ധമായ മണ്ണാണ് നല്ലത്. വേനൽക്കാലത്ത് മണ്ണിൽ നനവ് ഉറപ്പാക്കണം. മണ്ണിൽ ഈർപ്പമില്ലാതായാൽ ചെടി വേഗം പൂക്കും. വിത്തുപാകിയാണ് തൈകൾ ഉത്പാദിപ്പിക്കുന്നത്. വിത്ത് 12 മണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്തുവച്ചാൽ കിളിർപ്പ് വേഗത്തിലാക്കാം. 5 സെന്റിമീറ്റർ അകലത്തിൽ 1/2 ഇഞ്ച് ആഴത്തിൽ വിത്തുപാകാം. പാകുന്നതിനുള്ള മിശ്രിതത്തിൽ ഒരു ഭാഗം മണൽ അല്ലെങ്കിൽ നന്നായി കഴുകിയെടുത്ത ചകിരിച്ചോറ്, ഒരു ഭാഗം കമ്പോസ്റ്റ് എന്നിവ നന്നായി യോജിപ്പിക്കണം. പാകുന്നതിനു മുൻപ് 20 ഗ്രാം സ്യൂഡമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മിശ്രിതം കുതിർക്കണം. 6 ആഴ്ച കഴിഞ്ഞ് തൈകൾ 1 അടി അകലത്തിൽ പറിച്ചുനട്ട് 10 ദിവസം ഇടവിട്ട് സ്യൂഡമോണസ് നൽകാം. നേർപ്പിച്ച ബയോഗ്യാസ് സ്ലറി അല്ലെങ്കിൽ നേർപ്പിച്ച ഗോമൂത്രം 1 ആഴ്ചയിൽ മാറി മാറി തളിക്കാം. മാസത്തിലൊരിക്കൽ ചാണകമോ മണ്ണിര കമ്പോസ്റ്റോ നൽകാം. വിത്തുകൾ പാകി 1.5 മാസത്തിനു ശേഷം മണ്ണിനോട് ചേർന്നു നിൽക്കുന്ന ഇലകൾ തണ്ടിനോട് ചേർത്ത് കത്രിക വെച്ച് മുറിച്ചെടുക്കണം. മണ്ണിനോട് ചേർന്നുള്ള ഇലത്തണ്ടുകൾ യഥാസമയം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചീയലുണ്ടാകും. കീടരോഗങ്ങളെ നിയന്ത്രിക്കാൻ ദിവസവും ഇലകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കീടങ്ങളെ കണ്ടാൽ എടുത്തു നശിപ്പിക്കണം. ആവശ്യമെങ്കിൽ ബ്യൂവേറിയ പോലുള്ള ജൈവ കീടനാശിനികൾ മാത്രം പ്രയോഗിക്കണം. രോഗബാധ തുടങ്ങിയാൽ ഇല നശിപ്പിക്കണം. വൈറ്റമിൻ എ, ബി, സി, കെ, ലാറ്റിക് ആസിഡ്, നാരുകൾ, നിരോക്സികാരികൾ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയതിനാൽ ഇലകൾ ആരോഗ്യദായകമാണ്. ഇലകൾ പച്ചയായും ഉണക്കിയും ഉപയോഗിക്കാം. സോസ്, സാലഡ്, സൂപ്പ് എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാം.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കുമാരസംഭവം എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

ചലച്ചിത്രഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,600 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ, കൊപ്ര കോഴിക്കോട് എടുത്തപടി 14,000 രൂപ, വടകര 15,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ, നാളികേരം 1,000 പാലക്കാട് 23,000 രൂപ, പൊന്നാനി 17,000 രൂപ, കോഴിക്കോട് 16,370 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,400 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ, കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,100 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 100 എണ്ണത്തിന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ, കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയതിന് ക്വിൻ്റലിന് 35,000 രൂപ, കോഴിക്കോട് പുതിയത് 34,600 രൂപ, മാനന്തവാടി പഴയത് 34,000 രൂപ. പുകയില മീനംപാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,500 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 60.

67000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67500 രൂപ, കോഴിക്കോട് വയനാടൻ 67000 രൂപ, മാനന്തവാടി ചേട്ടൻ 69500 രൂപ, മാനന്തവാടി വയനാടൻ 69000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25000 രൂപ, കോഴിക്കോട് 25000 രൂപ, മാനന്തവാടി 22500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10000 രൂപ, മാനന്തവാടി പുതിയത് 6000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2300 രൂപ, മാനന്തവാടി 2000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2600 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5500 രൂപ, കോഴിക്കോട് 5400 രൂപ, മാനന്തവാടി പാണ്ടി 5100 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000 രൂപ, ചിറ്റൂർ 16000 രൂപ, കോഴിക്കോട് 13000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 640 രൂപ, മാനന്തവാടി ലഗോൺ 640 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3600 രൂപ, മാനന്തവാടി 3800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4420 രൂപ, കോഴിക്കോട് 4360 രൂപ, മാനന്തവാടി 4480 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16000 രൂപ, മാനന്തവാടി 16000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4200 രൂപ, മഞ്ചേരി 2200 രൂപ, കോഴിക്കോട് 5000 രൂപ, മാനന്തവാടി 4300 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18000 രൂപ, പാലക്കാട് മട്ട 4600 രൂപ, ബോധന 3600 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18000 രൂപ, കുറുവ 4500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4600 രൂപ, പൊന്നി 3700 രൂപ, പാലക്കാടൻ ജയ 4600 രൂപ, AP1 4200 രൂപ, ബോധന 3700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4900 രൂപ, AST 4100 രൂപ, പൊന്മണി 4100 രൂപ, വെള്ളപ്പൊന്നി 6100 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7000 രൂപ, മാനന്തവാടി 6800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2500 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇനി കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും ഏതാനും സ്ഥലങ്ങളിൽ മഴ ലഭിക്കുകയുണ്ടായി. കേരളത്തിലെ ഉയർന്ന താപനിലയായ 34.8 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട്ട് രേഖപ്പെടുത്തി. അടുത്ത ഒരാഴ്ചക്കാലം കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും

0: രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ BD സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലെ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ

0: ജീവിത ശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹ്ലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കെ ഉസ്കോ പുനഃ ഭാരത് മേ ഏക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.

0: करेंगे। भारत में कॉमनवेल्थ का जब आयोजन करा जाएगा तब उसमें स्वदेशी गेम्स या तो भारतीय स्पोर्ट्स के रूप में योगासना को भी स्थान दिया जाएगा।
1: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി യുവവാണി

0: നമസ്കാരം, യുവസാഹിതിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവസാഹിതിയിൽ രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം. പുസ്തകം വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ.
1: വ്യക്തിയുടെ അന്തർഭാവത്തെയും സമൂഹത്തിന്റെ ഭിന്നരൂപങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന മികച്ച സാഹിത്യ രൂപമാണ് നോവൽ. വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും നോവൽ അതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ട്. കാലത്തിനൊത്ത് സഞ്ചരിക്കാനും പുതുമ നേടാനുമുള്ള കൗതുകം നോവലിനുണ്ട്. ജീവിതത്തിന്റെ സ്ഥൂല സൂക്ഷ്മ തലങ്ങൾ ഇഴചേർന്ന് കഥാപാത്ര മികവോടെ അവതരിപ്പിക്കുന്ന ഏത് നോവലും കാലത്തെ അതിജീവിക്കും. പുതുമയുള്ള ആഖ്യാനവും പ്രമേയവും മലയാള നോവലിന്റെ എഴുത്തു സാധ്യതകളാണ്. ഒരേ ഒഴുക്കിന്റെ ഭാഗമായിരിക്കാതെ വ്യത്യസ്ത വിഷയങ്ങളിലേക്കും ചിന്തകളിലേക്കും വ്യാപിക്കാൻ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവൽ അത്തരം സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആഭാസന്മാർ എന്നു സ്വയം വിശേഷിപ്പിക്കുന്ന മൂവർ സംഘത്തിന്റെ സൃഷ്ടിയാണ് നിരീശ്വരൻ. അന്ധവിശ്വാസത്തെയും മതഭേദങ്ങളെയും എതിർക്കാൻ അവർ ഇങ്ങനെയൊരു സൃഷ്ടിക്ക് മുതിരുന്നു. നിരീശ്വര പ്രതിമയുടെ സൃഷ്ടി ഹാസ്യ

ആധ്യാത്മികവും ചിന്താപരവുമാണ്. നിരീശ്വര പ്രതിമയുടെ തല അവരാദ്യം വെട്ടിക്കളയുന്നു. ചിന്തയില്ലാത്ത ബുദ്ധിശൂന്യതയാണ് ഇന്ന് പല വിശ്വാസങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ ചിന്തിക്കാനുള്ള തല അവർ വെട്ടിക്കളയുന്നു. പ്രവർത്തനശേഷി ഇല്ലാതാക്കാൻ കൈകളും ചലനശേഷി ഇല്ലാതാക്കാൻ കാലുകളും വെട്ടിമാറ്റുന്നു. ആക്ഷേപത്തിനും പരിഹാസത്തിനും വേണ്ട എല്ലാത്തരം മാറ്റങ്ങളും ആ ശില്പത്തിൽ വരുത്തുന്നു. ദൈവത്തിന്റെ പേരിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകന്മാർ ശക്തമായ ഭാഷയിൽ മുമ്പ് പ്രതികരിച്ചിരുന്നു. അതിന്റെ സമകാല മുഖം നോവലിന്റെ ആദ്യ ഭാഗത്തു കാണാം. ചോദ്യം ചെയ്യാനാവാത്ത അധികാര സ്ഥാപനമായി മതം വളർന്നു. ബുദ്ധിശൂന്യമായ അനാചാരങ്ങളും അന്ധവിശ്വാസവും വ്യാപകമാവുമ്പോൾ ഇങ്ങനെയൊരു നിരീശ്വര പ്രതിമ അനേകം ആശയങ്ങൾ സംവദിക്കുന്നുണ്ട്. ഈശ്വര സങ്കല്പത്തിന്റെയും ആത്മീയതയുടെയും ബിംബങ്ങൾ തെരുവിലും മരങ്ങളിലും അവതരിപ്പിച്ചാണ് ഗ്രാമദൃശ്യം അനുവാചകനിലെത്തുന്നത്. ദേവത്തെരുവും ആലും മാവും ഒന്നായി നിൽക്കുന്ന ആൽമാവും എല്ലാം ഈശ്വര സങ്കല്പത്തിന്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. അവിടെ ആഭാസന്മാരെന്ന വിളിപ്പേരുള്ള മൂവർ സംഘം പ്രതിഷ്ഠിച്ച നിരീശ്വരനും ആദ്യം വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അവയെല്ലാം പ്രമേയ സവിശേഷത നൽകുന്ന ബിംബങ്ങളാണ്. ഒരു വൃക്ഷത്തിന് ശക്തമായ വേരുകൾ വന്ന് വടവൃക്ഷമായി പന്തലിക്കുന്നതുപോലെ ശക്തമായ ബിംബമായി നിരീശ്വര പ്രതിഷ്ഠ മാറുന്നു. സൃഷ്ടാക്കളെ എതിരിടാനാവുന്ന നിരന്തര സാന്നിധ്യമായി ആ സങ്കല്പം വളരുന്നു. പല യാദൃശ്ചികതകളും നിരീശ്വരന്റെ അത്ഭുതങ്ങളാണെന്ന് ആ നാട് മുഴുവനും വിശ്വസിച്ചു. വിശ്വാസത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും സൃഷ്ടിച്ച നിരീശ്വരൻ ജനമനസ്സിലും ഗ്രാമാന്തരീക്ഷത്തിലും വേരൂന്നിത്തുടങ്ങി. വിശ്വാസത്തിന് പല രൂപമാറ്റവും ഉണ്ടായി. പ്രതിഷ്ഠയ്ക്ക് ആചാരങ്ങളും കർമ്മങ്ങളും കൂടി. വിശ്വാസ കച്ചവടത്തിന്റെ ലാഭവിഹിതവും പലർക്കും ലഭിച്ചു. നാടിന്റെ ഛായ തന്നെ ആ സൃഷ്ടി മാറ്റിമറിച്ചു. അന്ധവിശ്വാസത്തിന്റെ എല്ലാ ഭാവങ്ങളെയും നിലനിർത്തുമ്പോഴും മന്ദബുദ്ധിക്കും വേശ്യയ്ക്കും ഏതു മതക്കാരനും തൊട്ടുകൂടായ്മയും വേർതിരിവുമില്ലാതെ അടുത്തു പെരുമാറാവുന്ന ജനകീയ സങ്കല്പമായി നിരീശ്വരൻ മാറി. ശരീരം പോലെ തൊട്ടനുഭവിക്കാവുന്ന ഒരു ഈശ്വരൻ എന്നു തന്നെ നോവലിസ്റ്റ് വിവരിക്കുന്നു. ഐത്തമില്ലാത്ത ഈശ്വരൻ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി പേർക്ക് ആശ്രയമാവുന്നു. അതിനാലാണ് കള്ളക്കേസിൽ പിടിക്കപ്പെട്ട ഈശ്വരൻ നമ്പ്രാന്തിരിക്ക് പൂജ ചെയ്യാൻ സാധിക്കുന്നത്. മന്ദബുദ്ധിയായ സുമിത്രന് പ്രതിമയെ തൊട്ടു പ്രാർത്ഥിക്കാനാവുന്നത്. സൃഷ്ടാക്കളുടെ ചങ്ങല ഭേദിച്ച് ഭീമാകാരവും നന്മ നൽകുന്നതുമായ വിശ്വാസ പ്രതീകമായി നിരീശ്വരൻ വളർന്നു. ഈ സങ്കല്പത്തിന് ചുറ്റും പ്രധാന അപ്രധാന കഥാപാത്രങ്ങൾക്ക് നോവലിസ്റ്റ് വിശദീകരണം നൽകി. നിരീശ്വര പ്രാർത്ഥനയിൽ ഫലിതമുണ്ടെങ്കിലും അതേ പ്രാർത്ഥനയുടെ ചരടിൽ അനേകം ജീവിതങ്ങളുടെ ഉയർച്ച താഴ്ചകൾ നോവലിൽ അരങ്ങേറുന്നുണ്ട്. പുരോഗമനവാദികളും ശക്തരുമായ മൂവർ സംഘം നോവൽ അവസാനമാവുമ്പോഴേക്കും ദുർബലരായി മാറുന്നു. റോബർട്ടോ എന്ന ശാസ്ത്രജ്ഞനും വേശിയായ ജാനകിയും നോവലിന്റെ ചിന്താപരമായ വശങ്ങളെ പൂരിപ്പിക്കുന്നു. ജാനകി പലതര അനുഭവങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മിഴിവുറ്റ കഥാപാത്രമായി മാറുന്നു. മനുഷ്യർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സ്, ശരീരം, ഈശ്വരൻ, നിരീശ്വരൻ, പരലോകം, ഇന്ദ്രിയാനുഭൂതി എന്നിങ്ങനെ ബുദ്ധികൊണ്ട് അളക്കാനാവാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായ സംഭാഷണം നോവലിലുണ്ട്. വായനയുടെ ഒഴുക്കിനെ ചെറിയ തോതിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും പിന്നീട് നോവലിൽ സംഭവിക്കുന്നതിന് ഉചിതമായ പശ്ചാത്തലമായി മാറുന്നുണ്ട് ഈ ചിന്തകളെല്ലാം. ആഭാസ സംഘമാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കഥാപാത്രങ്ങൾ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നീ മൂന്നു പേർ. യുവത്വത്തിന്റെ അധികാര അഹങ്കാര ഭാവങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ആന്റണിയുടേത്. മൂന്ന് മതത്തിലുള്ള മൂന്നു പേരുടെ സംഘത്തെ നോവലിസ്റ്റ് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വ്യക്തം. കാരണം മതമില്ലാത്ത ദൈവത്തിന് മൂന്ന് മതത്തിൽ നിന്നും പ്രതിനിധികൾ ആവശ്യമുണ്ട്. ആരും ചെയ്യാത്തത് ചെയ്യുക എന്ന നിർബന്ധവും അവരുടെ പുരോഗമനത്തിൽ ഉൾച്ചേർന്നിരുന്നു. നോവൽ ആരംഭത്തിൽ സാഹസവും അനിവാര്യവുമായി തോന്നുന്ന അയാളുടെ പ്രവൃത്തി ക്രമേണ ക്രൂരവും നിരർത്ഥകവുമായി മാറുന്നു. പിന്നീട് ക്രൂരനും ദുർബലനുമായി ഈ കഥാപാത്രം അധപ്പതിക്കുന്നു. 24 വർഷത്തോളം ചലനമറ്റുകിടന്ന ഇന്ദ്രജിത്ത് എന്ന മനുഷ്യൻ രണ്ടു ലോകത്തെ അനുഭവങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാവാതെ നിന്നു. അദ്ദേഹത്തിന്റെ ബോധത്തിലേക്കുള്ള തിരിച്ചുവരവ് നിരീശ്വരന്റെ അത്ഭുതമായി ഗ്രാമം സ്വീകരിച്ചു. കാലവും മനസ്സും ശരീരവും തെറ്റിനിൽക്കുന്ന മാനസികാവസ്ഥ ഭാവനാ സൃഷ്ടിയെങ്കിലും മറ്റേത് കഥാപാത്രത്തെയും പോലെ സ്വാഭാവികമായി കഥാഗതിയിൽ ഇഴുകിച്ചേർന്നു. സാധാരണ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാത്ത അപൂർവതകൾ ഈ കഥാപാത്രത്തിനുണ്ട്. ഗന്ധത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന റോബർട്ടോയുടെ ചിന്തയും അതിനെ സഹായിക്കുന്ന ജാനകിയും ആരെയും കൂസാത്ത ഘോഷയാത്ര അന്നാമ്മയും ബാർബർ മണിയനും അർണോസ് സെയ്ദ് ഇങ്ങനെ അനേകം കഥാപാത്രങ്ങളുടെ ചെറിയ ചെറിയ ജീവിതങ്ങളും നോവൽ അനുഭവത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചയായി നിലനിൽക്കുന്നു. ആലും മരവും ഒന്നായി ആത്മാവും അതിനടുത്തു വന്ന മയിലും എല്ലാം ആത്മീയത പോലെ നിഗൂഢ സാന്നിധ്യമായി നോവലിലുടനീളം കാണാം. സർവ്വതിനും സാക്ഷിയായി ആത്മാവ് എന്ന വൃക്ഷം നിന്നു. അതിനിടയിലാണ് ചരിത്രപരമായ പല ചിന്തകൾക്കും സംഹാരത്തിനും തുടക്കമിട്ടത്. അനിർവചനീയമായ ചില രഹസ്യങ്ങളെ സംവേദനം ചെയ്യാൻ ഈ അചേതന ബിംബങ്ങളിലൂടെ നോവലിസ്റ്റിന് സാധിച്ചു. ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളും വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുന്നതാണ് നോവൽ പ്രമേയം. ആഭാസന്മാർ വിത്തൊട്ടുമുളപ്പിച്ച ഹാസ്യസങ്കല്പം അന്ധവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. ഇങ്ങനെയുള്ള അനേകം വിശ്വാസ

0: ങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ടാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. അവയുടെയെല്ലാം ചരിത്രപരമായ പൊള്ളത്തരം കൂടിയാണ് നിരീശ്വര പ്രതിമയും അതിനെ ചുറ്റിയുള്ള കൂട്ടായ്മയും സംവദിക്കുന്നത്. വിശ്വാസം, അവിശ്വാസം, ഈശ്വരൻ, നിരീശ്വരൻ, ആത്മീയത, ഭൗതികത, ശത്രുത, സ്നേഹം എന്നിങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളായ ബാർബർ മണിയനും മന്നാമ്മയും ഉറ്റ സുഹൃത്തുക്കളാകുന്നു. പുരോഗമനകാരികളായ യുവാക്കൾ പിന്നീട് ആദർശമില്ലാത്ത ദുർബലരായി മാറുന്നു. അനാദിയായ സൗന്ദര്യവും അതീന്ദ്രിയ ലോകവും തികഞ്ഞ ഭൗതികവാദവും ഒരേ പ്രമേയത്തിൽ ആവിഷ്കരിക്കുവാൻ പ്രയാസമാണ്. ഈ നോവലിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം മിഴിവുറ്റ കഥാപാത്രങ്ങളുടെ ചെയ്തികളും കാഴ്ചകളുമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത അനേകം സമസ്യകൾ നോവലിലെ പല സംവാദങ്ങളിലും വിഷയമാവുന്നു. നോവലിന്റെ ആഖ്യാന രീതി സ്വാഭാവികമായ വിവരണമാണ്. പ്രത്യേക ജീവിത സന്ദർഭങ്ങളെ വിശദീകരിക്കാൻ തത്വചിന്തയുടെ ഗൗരവം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചെറിയ ദേശവും തെരുവും അനേകം ദർശനങ്ങളുടെയും സമീപന ഭേദങ്ങളുടെയും ഇടമായി മാറുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ തെരുവും മരവും പ്രതിഷ്ഠയുമെല്ലാം ലോകദർശനങ്ങളോളം ഉയരുന്നു എന്ന് പറയാം. ആദിമദ്യാന്ത പൊരുത്തമുള്ള ഒറ്റക്കഥയുടെ കാലമല്ലിത്. ഒരു സങ്കല്പത്തിലൂടെ പല ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിച്ച് സൂക്ഷ്മമായി മുന്നേറുന്ന വായനാനുഭവമാണ് ഇതിലുള്ളത്. ജീവിത വിമർശനത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും അനേകം പുതുമകൾ ഈ നോവലിൽ വായിച്ചെടുക്കാം. വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കാവുന്ന ധ്വനികൾ, ഇതുവരെ പ്രതിപാദിക്കാത്ത മാനസിക നിലകൾ എന്നിവയെല്ലാം ഈ നോവലിനെ വ്യതിരിക്തമാക്കുന്നു.
1: രശ്മി പ്രശോഭ് അവതരിപ്പിച്ച പുസ്തകാവലോകനമാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി യുവസാഹിതിയിൽ വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ
2: ബോഗൻവില്ലകൾ. വീണ്ടും പൂക്കുമ്പോൾ ഫാക്ടിന്റെ മുറ്റത്ത് വെട്ടിയൊതുക്കിയ പുൽമേടുകളിലേക്ക് ചാഞ്ഞ ഇളം ചുവപ്പ് ബോഗൻവില്ല പൂക്കളെ കണ്ടപ്പോൾ ഞാൻ ശ്രീരാഗിനെ ഓർത്തു. ഓർത്തുവെന്നല്ല, വീണ്ടും ഓർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ അവനെ തന്നെയാണ് ഓർക്കുന്നത്. എങ്കിലും ഇപ്പോഴതിന്റെ ദിശ മാറിയിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാഞ്ഞിട്ടും ഞാൻ അച്ചുവിനെ കൂടെ ഓർത്തു. ആദ്യം ശ്രീരാഗിനെ കുറിച്ച്. ഞാൻ ആദ്യം കാണുമ്പോൾ കുഞ്ഞു പിള്ളേരിയിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അവൻ കഥയുടെയും കവിതയുടെയും ആശാന്മാരെ കേൾക്കുകയായിരുന്നു. എങ്ങനെ നല്ല കവിയാവാമെന്ന്, എങ്ങനെ നല്ല കഥ എഴുതാമെന്ന്. അഹങ്കാരത്തിന്റെ ഒറ്റക്കൊമ്പിന്റെ മറകൊണ്ട് അന്ന് ഞാനവനെ ശരിക്കു കണ്ടതുപോലുമില്ല. പിന്നെ പൊട്ടിച്ചിരിയുടെ ഇടവേളയിലാണ് കറുത്തും വെലിഞ്ഞ പെൺകുട്ടിയോടൊപ്പം പൂക്കൾക്കിടയിലൂടെ നടക്കുന്ന തടിച്ച ആൺകുട്ടിയെ ഞാൻ കണ്ടത്. എന്നിലെ പെണ്ണിന്റെ അസൂയ എത്ര പെട്ടെന്നാണെന്നോ പതഞ്ഞു പുറത്തു ചാടിയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം പെൺകുട്ടികളെയും കൊണ്ട് ആ സ്വർഗത്തിൽ ഇടിച്ചു കയറിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനി പരിചയപ്പെടുത്തേണ്ടത് അച്ചുവിനെയാണ്. അതുതന്നെയാണോ ശരിക്കും അവളുടെ പേര് എന്ന് എനിക്കറിയില്ല. പേരുകൾ എന്റെയോ നിങ്ങളുടെയോ അല്ലാത്തതുകൊണ്ടും അതവളുടെ ശരിപ്പേരല്ലാത്തതുകൊണ്ടും ശരിപ്പേര് അവന് പോലും ഓർമ്മയില്ല. ചെല്ലപ്പേരുകൾ അത്രമാത്രം ചിലപ്പോഴെങ്കിലും ശരിപ്പേരായി തീരുന്നുവല്ലോ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ശ്രീരാഗ് ഒരു കവിയാണ്. പോസ്റ്റ് കാർഡുകളിൽ കുഞ്ഞു കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരുന്ന കാൽപ്പനിക ഹൃദയൻ. എന്റെ മറുപടികളിൽ ഒന്നിലും അവൻ കവിതകളല്ലാതെ മറ്റൊന്നും അയച്ചില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന രാത്രികളിലാണ് ഞാൻ ശ്രീരാഗിനെ കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. രാത്രികളിൽ കാൽപ്പനികതയുടെ നീളൻ കുപ്പായമിട്ട് അവൻ എന്നോട് നല്ല നല്ല കഥകൾ പറയുമായിരുന്നു. അവന്റെ കവിതകൾ പോലെ സംബോധനകളും വഴികളുമില്ലാത്ത നല്ല സുന്ദരൻ കഥകൾ. അങ്ങനെയാണ് ശ്രീരാഗിനെ കഥകളുടെ ഉടയവനായി ഞാൻ വാഴിക്കുന്നത്. ശ്രീരാഗിനെ ഇത്രമാത്രം പരിചയപ്പെടുത്തേണ്ടിയിരുന്നില്ല അല്ലേ? പോട്ടെ, സംഭവിച്ചു പോയി. ശ്രീരാഗ് പ്രണയപൂർവ്വം വാങ്ങി നോക്കി നനച്ചു വളർത്തുന്ന ഒരു ജോഡി ബോഗൻവില്ല ചെടികളുണ്ട് അവന്റെ മുറ്റത്ത്. ഒരു ഇളം ചുവപ്പും ഒരു വെളുപ്പും. അവയിലൂടെ അവൻ അച്ചുവിനെ തന്നെയാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് അച്ചുവിനെ ഓർത്തതെന്ന്? നിലാവ് തൂവി നനച്ച ഒരു രാത്രിയിലാണ് അവൻ എന്നോട് ആദ്യമായി ആർദ്രമെന്ന് പറയാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപരിചിതമായ വാക്കായിരുന്നു അത്. വാക്കുകളില്ലാതെ, ഒരു കുട്ടിയുടെ ശബ്ദം പോലും ഇല്ലാതെ ഞാൻ അന്തമിട്ട് നിന്നപ്പോഴാണ് അവൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഒന്നാമത്തെ കഥ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരിടവഴിയുടെ ഓരത്ത് ഒരു വലിയ മാവിന്റെ അപ്പുറവും ഇപ്പുറവുമായി രണ്ട് വീടുകളുണ്ടായിരുന്നു. രണ്ട് കുപ്പായങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരാൺകുട്ടിയും അവനേക്കാൾ രണ്ട് ക്ലാസ് താഴെയുള്ള ഒരു പെൺകുട്ടിയും അവിടെ താമസിച്ചിരുന്നു. മൺവെട്ടി ഇടവഴിയിലൂടെ കൈകോർത്ത് പിടിച്ച് അവരൊരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. മധുരപ്പുളിങ്ങ പങ്കുവച്ചിരുന്നു. കണ്ണിമാങ്ങ പൊറുക്കിയും ഞാവൽപ്പഴം തിന്നും അവർ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തു. കാക്കകൾ കൊത്തിപ്പറിച്ച് ഒരു കുയിലിനെ ഓർത്ത് ഞാവൽപ്പഴം അരച്ചോട്ടിലിരുന്ന് കരഞ്ഞു. ഒരു ദിവസം പെരുമഴയത്ത് ഒരു കുടയിൽ തിരികെ വരുമ്പോൾ അവന്റെ കുട വയലുകൾക്കപ്പുറത്തേക്ക് പറന്നു പറന്നു പോയി. അരിശം തീർക്കാൻ അവൻ കാറ്റുണ്ടാക്കിയ കമ്പിക്കാലിനെ കാലുയർത്തി തൊഴിച്ചു. കൂടെയോടി വന്ന അവൾ അവനെ വേദനിപ്പിച്ച കമ്പിക്കാലിനോട് കയർത്തു. പറന്നുപോയ കുടയെ കളഞ്ഞ് വേദനിച്ച് അവരൊരുമിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ കമ്പിക്കാല് തലകുമ്പിട്ട് കരഞ്ഞു. പിന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗനില ചെടികളുടെ ചുവട്ടിൽ ഒരുമിച്ച് നിന്ന് കഥകൾ പറയുമ്പോൾ പെട്ടെന്ന് കുടുക്കുപൊട്ടിയ കുപ്പായത്തെ കാട്ടി അവൾ ഉറക്കെ ചിരിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. ബോഗൻവില്ല ചെടിയുടെ മുള്ളുകൊണ്ട് അവളുടെ വെളുത്ത കയ്യിൽ ചുവന്ന

0: ഞങ്ങളും ചാല തീർത്തു കൊടുത്തു. അവൾ വേദനിച്ചു കരഞ്ഞു. അത് കണ്ട് അവനും വേദനിച്ചു. ഫോണിന്റെ ഇങ്ങേ തലയ്ക്കൽ എനിക്കും കരച്ചിൽ വന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ കരഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ഫോൺ കട്ടായി. രണ്ടാമത്തെ കഥ. മൂന്നാം കിട നൊസ്റ്റാൾജിയായി കഥയും കവിതയും മാറുന്നുവെന്നും സമൂഹത്തിലേക്ക് ഇടിമിന്നൽ പോലെ എഴുത്തുകാരന് ഇറങ്ങി ചെല്ലണമെന്നും ഞാൻ പ്രസംഗിച്ച് ക്ഷീണിച്ച രാത്രിയിലായിരുന്നു അവൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങിയത്. ഇതൊരു തുടർക്കഥയാണ്. പഴയ നായകനും നായികയും തന്നെ. വീടിനപ്പുറത്ത് നിന്നും നാളികേരപ്പൂള് കട്ടെടുത്ത് അവർ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴോ ചിത്രം വരഞ്ഞു. അരമതിലിൽ ആദ്യം സൂര്യൻ, പിന്നെ മീൻ, പിന്നെ കോഴി, ഒടുവിൽ നാണത്തോടെ വീടും വരച്ചു. അന്നാണ് കഥാനായകൻ നായികയുടെ കവളിൽ ചുണ്ടിന് താഴെ ഒരു കുഞ്ഞു മറുകുണ്ടെന്ന് കണ്ടത്. ഇപ്പോൾ ഒരു കിതപ്പോടെ കഥ നിർത്തിയത് മന്ത്രിപുത്രനാണ്. ഒരു കിതപ്പിനു ശേഷം അവൻ കഥയുടെ ബാക്കി പറയുമ്പോൾ അതിനൊരുപാട് കൊല്ലത്തെ ഇടവേളയുണ്ടായിരുന്നു. മീശയ്ക്ക് കനം വെച്ച നാളിൽ ഇടം കൈയിൽ ബോഗൻവില്ലയുടെ മുള്ളുകൊണ്ട് കീറിയ വലിയ മുറിപ്പാടുള്ള നായികയെ തേടിയുള്ള ലക്ഷ്യമില്ലാത്ത യാത്രയുടെ കഥ. കവിതകളിലെ കുയിലും ഇടവഴിയിലും ബാക്കി കഥ എനിക്ക് പൂരിപ്പിക്കാമായിരുന്നു. മൂന്നാമത്തെ കഥ. ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടാമത്തെ കഥയുടെ ബാക്കി എന്നെ വേട്ടയാടി. അച്ഛുവിന് നീണ്ട മുടിയും വലിയ കണ്ണുകളും ഉണ്ടാവരുതേ എന്ന് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു. കഥയുടെ മൂന്നാം ഇടത്തിലെ പുതിയ നായിക. ഹോ, കഥ മുഴുമിക്കേണ്ട നേരമായല്ലോ. കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രീരാഗ് എന്റെ പകലുകളിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ഞാൻ അതിന്റെ കാരണങ്ങൾ തിരയുകയായിരുന്നു. ആ നേരത്താണ് പൂത്തുലഞ്ഞ ആ ബോഗൻവില്ല ചെടി ഞാൻ കാണുന്നത്. പറഞ്ഞു തുടങ്ങിയടത്തേക്ക് ഞാൻ തിരിച്ചെത്തിയല്ലോ അല്ലേ. നാലാമത്തെ കഥ. ബോഗൻവില്ലകൾ വീണ്ടും പൂക്കുമ്പോൾ. അഭിമാനത്തിന്റെ മൂന്നാം കാലത്തിൽ ഉറഞ്ഞുതുള്ളി ശ്രീരാഗനെ മറന്നു കളയാൻ എന്റെ മനസ്സ് കൽപ്പിച്ച മണിക്കൂറുകളായിരുന്നു അത്. അപ്പോഴാണ് ബോഗൻവില്ല ചെടികൾ പറ്റിച്ചത്. ഉണങ്ങി നിറങ്ങിട്ട പുല്ലുകൾക്ക് മീതെ അവയെങ്ങനെ പൂത്തുലഞ്ഞു കിടന്നു. ഒരു ഇല പോലുമില്ലാതെ, തണ്ട് കാണാത്ത അത്രയും പൂക്കൾ. പിന്നെ ഫാക്ടറിന്റെ പൂന്തോട്ടത്തിലെ മറ്റൊരു ചെടിയും പൂത്തിട്ടില്ലായിരുന്നു. പലതിനും ഇല പോലുമില്ലായിരുന്നു. ഒരു പക്ഷേ ഇതിനു മുൻപേ പ്രണയത്തിന്റെ മുറിവിൽ നിന്നും എനിക്ക് ആർദ്രം പഠിച്ചെടുക്കാനായേക്കും. ബാത്റൂമിൽ കയറി ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. ആർദ്രമെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഇത്ര ആർദ്രമായി. മറ്റെങ്ങനെയാണ് ഞാനതിനെ വിശേഷിപ്പിക്കുക? പറയാനാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഈ കഥ രാത്രിയുടെ മൂന്നാം യാമം വരെ നീണ്ടു നിൽക്കില്ല. പുതിയ നിയമങ്ങളായതുകൊണ്ട് രാജാവ് വധശിക്ഷ വിധിക്കില്ല. എങ്കിലും എനിക്ക് കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വരും. ഇറങ്ങി നടക്കേണ്ട വഴികളേതെന്നറിയില്ല. കയറി ചെല്ലേണ്ട വാതിലുകളും. എന്നാലും അപ്പോഴും ഫാക്ടിന്റെ പൂന്തോട്ടത്തിലും ശ്രീരാഗിന്റെ മലർവാടിയിലും LP സ്കൂളിന്റെ കുഞ്ഞുമതിലും കാലം തെറ്റി ബോഗനുള്ള ചെടികൾ പോത്തു നിൽക്കുന്നുണ്ടാവും. അവരാരും അതറിയുന്നില്ലെങ്കിലും.
1: വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്.

കാവേരി ബാബു എഴുതി അവതരിപ്പിച്ച കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.

അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ

ത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോ എന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാകുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തിടം എന്നു തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര് ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെക്കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടും അതെ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ട് പോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ പ്രസ്തുത ഗുണ്ട അവൾക്ക് ഒരു തരത്തിൽ

ിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജെ, നമ്മുടെ കോമളൻ മരിച്ചു. പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു. കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിന്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണ് കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വയ്ക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ? അല്ലെങ്കിൽ മരണത്തിന് ഏതാണ് പ്രായമല്ലേ? 8-9 മാസത്തിന്റെ മൂപ്പുണ്ടാവും അവന്, അതോ 1 വയസ്സോ? സുജിക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവന്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവന്റെ അമ്മ കറ്റം മെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളിനിക്കർ പിടിച്ചു കയറ്റി, മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ. 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പന്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലേ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാമാണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു ഉറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്നു വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ധൈര്യമായിട്ട് കയറിച്ചല്ല. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. പത്തായത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാന്നേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ, രമ്യ എന്നീ 2 പേരുടെ കൂടെയും. 4-ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞുവിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്തു പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4-ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടം പോലെ ആഞ്ഞിലിച്ചൊക്കെ തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായ ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം. നീർകടി ഉള്ളാതെ അവിടെ പോയിരുന്ന് തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ ആജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവേ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലറ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ഛമ്മ ഇച്ചിരി ചോറിഞ്ഞു തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കിയുള്ള വരവാണ്. അതിലേക്ക് 2 തവി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷ നേരം കൊണ്ട് വാരി വലിച്ചു തിന്നും. അതില്ലെങ്കിൽ മാത്രമേ മറ്റാഹാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചേച്ചു പോടാ എന്ന് അമ്മ പറയും. എവിടെ കേൾക്കാൻ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവന്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ

20 വയസ്സിലേ കെട്ടാൻ ഇവനിതെന്തിന്റെ കേടാ എന്നൊന്ന് ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്ത് നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് പോകുന്നതാണ്. അതും ഒരുത്തൻ്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിൻ്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റെയർ കോമ്പിനേഷൻസും ഒരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടുകൊണ്ടാണോ എന്തോ രണ്ടുപേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എൻ്റെ മേ, ഇത്രയും പ്രായ വ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേട്ടാ, അവനല്ലേ കൊണ്ടു നടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്ത് കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിന് 2-3 ജില്ലക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവന്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവന്റെ അപ്പൻ എന്നീ നാട് വിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങൾ എന്ന് പറയുന്നവർ അവരവരുടെ പാട് നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിന്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി 2 മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതും ഇതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയുടെ അമ്മ അതിലെ പോകുമ്പോൾ കണ്ടു മിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരെന്ന് നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തി സ്കൂളിലൊക്കെ വിട്ടു തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കൈയും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണ്ണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടുവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോവുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ ആ എന്നാ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. ആച്ചിമോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്, പിള്ളേർ വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പ് പാത്രവുമായി വന്നു. പ്ലേറ്റിലെ 2 കൊഴിക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പ് പാത്രം കൊടുത്തു. ഇന്നടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴിക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നും ഇല്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു, എന്റെ അമ്മ രാത്രിയിലൊക്കെ അവനീ പറമ്പിൽ കൂടെ നടക്കുന്നുണ്ടെന്നാ കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികിടെ ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നേ, TV വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആ അതുകൊണ്ട് ഉറങ്ങുമ്പോ ഒരു കതകോ ജനലോ അടയ്ക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. വലിയ കള്ളനുണ്ടത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം 2 മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകളിൽ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരു അതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടം കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടെന്നോ അറിഞ്ഞു അവന്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കി പോയെന്ന്.

0: അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിനിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റ് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. മതിന്റെ മുന്നിൽ നിന്ന് ഇടംവലം നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസംമുട്ടൽ കൊണ്ട് പൊറുതിമുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടെ നമ്മെ? ഓ അതോ, കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാ ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോ ചന്തയിലോട്ടാ, മുട്ടം കുട്ടിയെ നിർത്തിയിട്ട് എന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിന്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്കെങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാൻ അതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോ പിന്നെ എന്തെങ്കിലും എടുക്കാലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലല്ലേ, ഇവിടെ ഇപ്പൊ പൊതു കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ്. അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടേക്കോ വീട്ടുപണിയും തയ്യൽ പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യൻ ഒരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നും ഒക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ട് മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി വാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്ന ആളാണ്. ആഹാ, നീ വന്നോ? എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളന്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന് രമ്യ അയച്ചു തന്ന സാരിയാ. അവക്കെവിടാ വരാൻ നേരം? ഒരു സാരി അയച്ച് ഓണം വരെ വെച്ചു. എവിടെയാ കല്യാണം? കട്ടപ്പനയിലോ? അല്ലടി, കല്യാണം നങ്ങയാൾക്കുളങ്ങര വെച്ചാ. അമ്മ എങ്ങനെ പോവും? തന്നെയാണോ പോകുന്നത്? പിന്നല്ലാതെ, അവിടം വരെ പോയാ പോരെ. ഇവിടെ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. അല്ലെ തന്നെ ആരെ വിളിക്കാനാ? അവന്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്, അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കി വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യര് ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലര് ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിന്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു. സുജ പിന്നാലെ.
1: ഗുണ്ടാ ചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.

തുറന്ന സുമിസ്ത്രി സ്വപ്നങ്ങൾ പിച്ചവ ചൂടുവഴി താണ്ടിയ ബാല്യം ഒരു പിച്ചിപ്പൂവിൻ മനസ്സിലെ സുഗന്ധം വട്ടയില കുമ്പിളിൽ അമ്പല കിണർ വെള്ളം തൃസാവിൻ നില തുമ്പില മഞ്ഞിൻ രാത്രി സ്പർശം പൂവരശില പീപ്പി കുളിരുറന്നരുണിമവാർന്ന സുപ്രഭാതം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടുവന്നോ എല്ലാം വിറ്റുമുടിച്ച കൗമാരത്തിൻ്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിലാവിൻ്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടു

നോക്കുകയിൽ തിളക്കത്തിൽ ഉച്ചിപ്പൂവുള്ള കിളിയുടെ പാട്ടൊരു ഞാറ്റുവേലയും ചുറ്റി ഇക്ക

സ്വയം പിളർന്നൂറിയ രക്തം മണക്കുമീ രാത്രി മൗനത്തിന് അകലെയൊരു പൈതലിൻ നിലവിളിയുടെ പൂരകം.

മകരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ

ആരുടെയോ ദീർഘനിശ്വാസത്തിലൻ ജാലക ചില്ലുകൾ നനയുന്നു. തിരശീല മാറ്റി ഞാൻ നോക്കണോ, തിരശീല മാറ്റി ഞാൻ നോക്കണോ, ആരാവു നീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലക തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ.

ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ ആതിരനിലാവിൻ്റെ ലോല സാന്നിധ്യമോ ആലംബമില്ലാത്ത സ്വപ്നമൗഢ്യങ്ങളോ കാറ്റിൻ തണുത്ത കരങ്ങളോ ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുഹിൽപ്പേടയോ.

0: തണുത്ത കരങ്ങളോ ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽപ്പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാഗിപ്പടരുന്ന രപാദിയോ പ്രാണനിലമ്പേറ്റ പ്രാവിൻ കുരുന്നോ ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകത്തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ തിരശീല മാറ്റി ഞാൻ നോക്കി എന്നെ ഞാൻ ജാലകച്ചില്ലിൽ കണ്ടു ഞാനാണു കരയുന്നത് ഞാൻ തന്നെയാണു കരയുന്നത് ഹൃസ്യൻ ജലപാത്രത്തിലേതോ യമിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ള നക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തിയമരുന്നുവോ കത്തുവച്ചതാമേതോ മൗനം കലർന്നൻ ആത്മരക്തം തണുക്കുന്നുവോ ഉള്ളിൻ ലാവത്തിളപ്പുകൾ അന്വേഷിച്ച വേരുകൾ മുനകത്തിപ്പിഴയുന്നുവോ മിച്ചമീ ദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു. കരയും കരയത്തഴുകി ഉഴഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. കരയും കരയത്തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലി കയറുന്നു. പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലി കയറുന്നു. പാവം വീണ്ടും കരകവിയുന്നു. പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. ആകമദാലസ അലസവിലാസിത ആകമദാലസയലസവിലാസിത കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും. കാമുകനാം കടലവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും. കടലവളാകും പുഴയൊരു ജന്മം.

0: ഒഴുകിത്തീരും, പുഴയൊരു ജന്മം ഒഴുകിത്തീരും, കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ

ഉൾപ്പെടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM SETU പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ

0: ശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM SETU പദ്ധതിയുടെ പ്രധാന സവിശേഷത, ചില വലിയ ITIകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ITI പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM SETU.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM SETU പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ വൈകുന്നേരം 4 മണിക്ക് ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കെ എസ് യു ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു.

0: ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേപ് പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ പി എൻ രഞ്ജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര
2: ആകാശവാണി കോഴിക്കോട്. റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം അഹം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. ചൈനയിലും ബാഗ്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
3: ഞാൻ PKG മുതൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
2: കുട്ടികളുടെ പഠനത്തില് ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
3: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
2: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
3: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
2: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
3: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതില് വൺസ്, ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 തൊട്ടിട്ട് 9 വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 വരെയുള്ള

0: ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനില് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവര് ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
0: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
1: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
0: ശരിക്കും ശരിക്കും അത് സഹായിക്കുന്നതാണ്. വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
1: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരില് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
0: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായി സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്ന, പ്രാരംഭകാലം എന്ന് പറയുന്നത് 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു UP സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
0: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ KG മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ PSC പോലുള്ള എക്സാം സ്പീഡിൽ എഴുതാൻ, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
1: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികൾ, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
1: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
1: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി? ഈ ഒരു
0: 3 വർഷത്തോളമായി
1: ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാം.
0: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
1: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്, അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിൾ ആയിട്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം കൂടിയായിട്ടാണ്.
1: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
0: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരെ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
1: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം, കാരണം ഇത്രയും സ്പീഡിലെ, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായും
1: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം

0: വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
1: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
0: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
1: നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഗുണം.
0: ഓക്കെ, ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതിൽ പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
1: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് ഒരു മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരൻസ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരൻസും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം.
0: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
1: അബാക്കസ് ഇപ്പൊ പറയാൻ ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണം തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരു ഇത്.
0: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
1: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനവും കൊടുക്കുന്നതും. അതിൽ അവർ നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളും, എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
0: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: എല്ലാ പേരൻസും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരൻസും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കാര്യങ്ങളാണ് തോന്നുന്നത്.
0: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏത് വിഷയമോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
1: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
1: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
0: മാനസിക നിലയിലേക്ക് അവരെത്തുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മള് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
0: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പോ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക് ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
1: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്. അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ള കഴിവും കൂടിയാണ്
0: ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ ചെയ്യുന്നത്?
1: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
0: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
1: സെയിം ഇത് തന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പേരന്റ്സ് ഒപ്പം ഇരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത് എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കി എടുക്കണല്ലോ.

0: ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരൻസിനെ പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത്, ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ച് 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ കുറച്ച്
0: കുട്ടികളായിരിക്കും,
1: മാക്സിമം നമുക്ക് 100
0: കുട്ടികളുണ്ടായി.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
4: ആകാശവാണി കോഴിക്കോട്.

കോട്ടകൽ മധുവും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

അടുത്ത ഗാനം മിന്നാരം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്, ഗായകൻ MG ശ്രീകുമാർ.

0: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
1: അടുത്ത ഗാനം കമലദളം എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രത്തിന്റെ രചന രവീന്ദ്രന്റെ സംഗീതം. ഗായകൻ യേശുദാസ്.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 ന്.

0: 103.6 റിയൽ എഫ് എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത്ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ് എമ്മിൽ.
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: Operations of the country's first hydrogen-powered 10-coach demo train. It will run at a maximum speed of 75 km per hour between Jind and Sonipat under the Northern Railway Zone. The train will use hydrogen fuel cells to generate power instead of diesel or electricity-based traction. The government has revised the minimum assured procurement price MAPP of onion stocks from 1,270 rupees to 1,580 rupees per quintal. In IPL cricket, Royal Challengers Bangalore have set a target of 255 runs against Gujarat Titans in qualifier 1 in Dharamshala. In reply, Gujarat Titans were 106 for 8 in 12.4 overs when reports last came in. And Gujarat Titans won the toss and elected to bat. And that's the end of the news bulletin.
1: Agashavani, Kozhikode. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 2 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.